0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പക്വത എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ നിസ്സഹായതയാണ്. കാരണം ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായത, ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൻ്റെ നിസ്സഹായത, ഇതിനൊക്കെയാണ് നാം പക്വത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പക്വത ആർജിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചിലർക്ക് വായനയാണെങ്കിൽ, ചിലർക്ക് തിരിച്ചറിവാണെങ്കിൽ, ചിലർക്ക് പ്രായവും വയസ്സും കാലവുമൊക്കെയാണ്. ഇങ്ങനെ നാം പക്വതയുള്ളവരാകുമ്പോൾ നാം പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചില പ്രവൃത്തികളെ ഓർത്ത് ചിലപ്പോഴൊക്കെ ജാളിത തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ തർക്കിച്ചും വായിച്ചും ജയിക്കുന്നതിനേക്കാൾ നിശബ്ദതയാണ് നല്ലതെന്ന് നമ്മളോട് പറയുന്നത് പക്വതയാണ്. ചിലരൊക്കെ ചില വേദികളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കുടുംബ ചർച്ചകളിൽ വല്ലാതെ വാദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഇതിപ്പോ സംസാരിക്കേണ്ടതായിരുന്നില്ല, ഇങ്ങനെയായിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നത്, നിശബ്ദതയായിരുന്നു ഇവിടെ നല്ലത്, മൗനമായിരുന്നു നമുക്ക് നല്ലത്. ഇതൊക്കെ പക്വതയുടെ ലക്ഷണങ്ങളാണ്. ഒരു കാലത്ത് നാം തിരിച്ചറിയാതെ പോയതും ഇതേ പക്വത തന്നെയാണ്. ഇന്ന് പലരും ശബ്ദമുണ്ടാക്കുന്നത് പോലെ, വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് പോലെ, എന്റെ പാർട്ടിയാണ്, എന്റെ ജാതിയാണ്, എന്റെ ചിന്തയാണ്, എന്റെ കുടുംബമാണ്, എന്റെ സൗന്ദര്യമാണ് എന്നൊക്കെ പറയുന്ന നാം വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ വാദപ്രതിവാദങ്ങളൊക്കെ. ആ വാദങ്ങൾ വല്ലാതെ വ്യാഖ്യാനിച്ച് തളരുന്നതിനേക്കാൾ നല്ലത് മൗനമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പക്വതയുടെ ലക്ഷണമാണ്. അത്തരം പക്വതയും ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

അവസാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതനാശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017 പെൻഷൻ അദാലത്ത് ആരംഭിച്ചതു മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 എണ്ണം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന

0: വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംഗ്ലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴകൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ്, ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പ് മായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംഗ്ലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴകൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലുംഗ്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2 ദിവസം പിന്നിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത്. അണ്ടർ 18 3000 മീറ്റർ റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 72 പോയിന്റ് വീതം നേടി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 7-ാമത് മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോതുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാംതുരുത്തി രണ്ടാം സ്ഥാനവും അഴീക്കോടൻ അച്ചാംതുരുത്തി മൂന്നാം സ്ഥാനവും നേടി. 15 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാംതുരുത്തിക്കാണ് ഒന്നാം സ്ഥാനം. വനിതകളുടെ വിഭാഗത്തിൽ കൃഷ്ണപിള്ളക്കാവും ചിറയ്ക്കാണ് ഒന്നാം സ്ഥാനം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന് നടക്കും. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ

0: കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. ആലപ്പുഴ എടത്വ ജംഗ്ഷനിൽ തീപിടുത്തത്തിൽ ചന്തയ്ക്ക് സമീപത്തെ 3 കടകൾ കത്തിനശിച്ചു. സമീപത്തെ മറ്റു കടകളിലേക്കും തീ പടർന്നു. ഇന്നലെ രാത്രി 8:45 സംഭവം. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. 17th പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഒറ്റ മനുഷ്യരുടെ ഭാഗ്യത്തെ കുറിച്ചും ഭാഗ്യദോഷത്തെ കുറിച്ചും പറയരുത്. അതൊന്നും ശാശ്വതമല്ല.
1: സത്താഹത്തിന് പോയപ്പോ ആചാര്യം പറഞ്ഞു തന്നെയാണോ?
0: പിന്നെ അങ്ങേര് പറഞ്ഞതിനേക്കാൾ പല കാര്യങ്ങളും നമ്മുടെ കൺമുൻപിൽ കണ്ടോണ്ടിരിക്കുവല്ലയോ.
1: രാവിലെ ഏത് സംഭവം കണ്ടു?
0: ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി, പോനഴുത്തെ കൊച്ചൻ പഠിക്കാൻ മിടുക്കനല്ലായിരുന്നു. പഠനം കഴിഞ്ഞപ്പോ തന്നെ അവന് ജോലിയും കിട്ടി, ജോലിയുള്ള പെണ്ണിനെ തന്നെ കല്യാണവും കഴിച്ചു.
1: അപകട മരണം പറ്റിയ കാര്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞതല്ലയോ?
0: അതെ, ഒറ്റ അടിക്ക് ഒരു കുടുംബം തീർന്നില്ലയോ.
1: ഞാൻ ആ മരണ വീട്ടിൽ പോയിട്ടും മൃതദേഹം കാണാൻ കേറിയില്ലടും. എനിക്കത് കാണാൻ വയ്യ.
0: ആംബുലൻസ് വന്നപ്പോഴുള്ള തള്ളയുടെ നിലവിളി കേട്ടപ്പോ തന്നെ ഞാനങ്ങ് വല്ലാതായി. എന്നെ നമ്മുടെ ദേവകി പിടിച്ച് തിണ്ണെ കൊണ്ടേ നിർത്തി.
1: ഒരു കാലത്ത് ഈ നാട്ടിലെ പല രക്ഷിതാക്കളും സ്വന്തം മക്കളോട് പറയായിരുന്നു പോനെടുത്ത കൊച്ചനെ കണ്ടുപിടിക്കാൻ.
0: പറയുന്നതിന് കുറ്റമുണ്ടോ? അത്ര നല്ല സ്വഭാവമല്ലായിരുന്നോ?
1: ആ കൊച്ചന്റെ മാതാപിതാക്കൾക്ക് ആണെങ്കിൽ വല്ല അഹങ്കാരോ പൊങ്ങലോ കാണിക്കുന്നവരാണോ?
0: മരണ വീട്ടിൽ ചെന്നപ്പോ ഒരു മാവിന്റെ ചുവട്ടി ബാലകൃഷ്ണൻ പിഴിച്ചിരിക്കുന്നത് ഒരൊറ്റ തവണ ഞാൻ നോക്കിയുള്ളു.
1: ആകെയുള്ള മകനും മരുമകളും നഷ്ടപ്പെട്ട ആ മനസ്സിന് എന്താഘാതം ഉണ്ടായി കാണും.
0: ഇതൊക്കെ കാണുമ്പോ ദൈവത്തോട് തന്നെ എനിക്കങ്ങ് ദേഷ്യം തോന്നും. നിഷ്കളങ്കരായ മനുഷ്യർക്ക് എന്തിനാ ഇത്തരത്തിലുള്ള ആപത്ത് ദൈവം തമ്പുരാൻ കൊടുക്കുന്നത്?
1: അങ്ങനെ
0: അങ്ങ് ദേവദാസനെ കളിയാക്കണ്ട. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനായാലോ?
1: ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ ദേവാസ?
2: കഴിഞ്ഞമാവാ.
0: എന്നിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ.
1: എന്താടാ, ഉദ്ദേശിച്ചതുപോലെ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലയോ?
2: വർക്കൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയായമാവാ. എനിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടായി. അമ്മാവൻ ആ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടണം.
0: തലവേദന ഉണ്ടാക്കുന്ന കാര്യം വല്ലതും ആണോ?
2: ഓ, എന്റെ തലവേദന ഒന്ന് മാറാനാ അമ്മാവി.
1: ആ പറയടാ ദേവാസ, എന്തോ പ്രശ്നം?
2: അമ്മാവാ, ഞാനും മനുവും തമ്മിൽ നല്ല അടുപ്പത്തിൽ വളർന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണേ.
0: ഈ നാട്ടിലെ കാര്യം എല്ലാവർക്കും അറിയാവല്ലോ.
2: പക്ഷേ മനു ഇപ്പൊ എന്നെ കണ്ട മിണ്ടത്തില്ല. ഫോൺ വിളിച്ച അപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്യും. അവൻ ബൈക്ക് വരുന്നത് കണ്ട് ഞാനെന്ന് കൈ കാണിച്ചാ എന്നെ കണ്ട ഭാവം നടിക്കാതെ അവൻ അങ്ങ് പോവും. ഞാനെന്ത് തെറ്റ അമ്മാവ അവനോട് ചെയ്തത്?
1: എന്തേലും തെറ്റ് നിന്റെ ഭാഗത്ത് ഉള്ളതായിട്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ?
2: ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
1: എന്നാ ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കട്ടെ.
2: ചോദിക്കമ്മാവ, എനിക്കൊരു കാര്യവും മറച്ചു വെക്കാനില്ല.
1: നീ ഇതിനു മുമ്പ് രണ്ടു ഷോർട്ട് ഫിലിം എടുത്തില്ലായിരുന്നോ?
2: എടുത്ത്. അത് നമ്മുടെ വായനശാലയുടെ വാർഷികത്തിന് പ്രദർശിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും അത് കണ്ടതല്ലയോ?
1: അതെ, കണ്ടതാ. കണ്ടിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായവും പറഞ്ഞതാ. ആ രണ്ട് ഷോർട്ട് ഫിലിമിലും മനു അഭിനയിച്ചില്ലായിരുന്നോ?
2: അഭിനയിച്ചായിരുന്നു.
0: എന്നിട്ട് ഇത്തവണ നീ എടുത്ത ഷോർട്ട് ഫിലിമിൽ മനുവിന് എന്താ വേഷം കൊടുക്കാഞ്ഞത്?
2: ഓ, അതിനാണോ എന്നെ കാണുമ്പോ അവൻ ഇങ്ങനെ വീർപ്പിച്ചു കിട്ടിയ മുഖമായിട്ട് നടക്കുന്നത്?
1: അതെ, ഇത്തവണ അവനെ വിളിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു.
2: അമ്മാവ, ഞാനൊന്ന് പറയട്ടെ, രണ്ടേ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഷോർട്ട് ഫിലിമിൽ ഉള്ളായിരുന്നു. വൃദ്ധനായ ഒരു കഥാപാത്രവും കൗമാരപ്രായക്കാരനായ ഒരു ചെറുക്കനും.
0: അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല.
1: ഇക്കാര്യം മനുവിന് അറിയായിരുന്നോ?
2: ഇല്ല, ഈ വക കാര്യങ്ങൾ അവൻ ചോദിക്കത്തില്ല. രണ്ട് ഷോർട്ട് ഫിലിമിൽ അവനെ വേഷം ചെയ്യിച്ചതേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടാ. അവന് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു താല്പര്യവും ഇല്ല.
1: അത് ശരി.
2: ഏതെല്ലാം കഥകൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് വന്നാൽ തന്നെ അവൻ അങ്ങ് എഴുന്നേറ്റ് പോവും. ഷൂട്ട് സ്ഥലത്ത് നിന്ന് ഞാൻ അവനെ വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. ഷൂട്ട് തീർന്ന് വിളിച്ചപ്പോൾ എടുത്തതുമില്ല.
0: സാരമില്ല ദേവദാസ, ചെറിയ വേഷം കാണുമെന്നും അതിലേക്ക് അവനെ വിളിക്കുമെന്നും അവന്റെ മനസ്സിൽ പ്രതീക്ഷ കാണും. കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കും.
1: ഓരോ മനുഷ്യരും ഓരോ തരം മാനസികാവസ്ഥയിലുള്ളവരാ. ചിലർ ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കും, ചിലർ ചോദിച്ചു വാങ്ങും, കിട്ടാത്തവർ ദേഷ്യപ്പെടും, ചിലര് മുഖവും വീർപ്പിച്ചിട്ട് മനുവിനെ പോലെ നടക്കും. സത്യത്തില് അവരെ പോലുള്ളവരാ നിഷ്കളങ്കർ.
0: നിഷ്കളങ്ക മാനസത്തിലല്ലയോ ദൈവീകം കുടികൊള്ളൂ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോ ഇന്ന് ഒക്ടോബർ 5 തിങ്കളാഴ്ച അല്ലേ? ഒക്ടോബർ 5 തിങ്കളാഴ്ച എത്ര ദിവസം? 4 ദിവസം കഴിഞ്ഞ് താണ്ട 5ാമത്തെ ദിവസത്തേക്ക് നമ്മൾ ഇനി എത്തിയപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ 4ാമത്തെ പൊസിഷനിൽ വന്ന് ഏകദേശം 87 മെഡലുകളാണ് ടോട്ടൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 21 സ്വർണങ്ങളായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഹോക്കിയിലും ക്രിക്കറ്റിലും ഒക്കെ സ്വർണ്ണ നിര കൊണ്ട് പൂശിതാണ്ട് ഇന്ത്യ 4ാമത്തെ സ്ഥാനത്തേക്ക് എത്തി. 10ാമത്തെ സ്ഥാനം 12ാമത്തെ സ്ഥാനത്തിൽ കിടന്നതാണ്. 4ാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിട്ട് ദാണ്ട ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല ടോട്ടൽ 67 മെഡലുകൾ ോടുകൂടി ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തി. ഏഷ്യൻ ഗെയിംസിന് അങ്ങനെ കൊടിയിറങ്ങി കഴിഞ്ഞു. ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ തൊട്ടുപുറത്ത് നമ്മുടെ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടാണ് ഇപ്പോഴും കായികമേളയിൽ, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടാണ് ഇപ്പോഴും കുതിർപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 2ാം ദിനം 5 മീറ്റ് റെക്കോർഡുകളൊക്കെ ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അടിപൊളിയായിട്ടൊക്കെ കളിച്ചുകൊണ്ട് ദാണ്ട റെക്കോർഡൊക്കെ തിരുത്തിക്കൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൈ ജമ്പിലും ലോങ് ജമ്പിലും ഒക്കെ പുതിയ പുതിയ റെക്കോർഡുകൾ നമ്മളുടെ മലയാളി കുട്ടികളൊക്കെ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നടത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെ നല്ല സന്തോഷം നിറഞ്ഞ വാർത്തകളൊക്കെ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ നമുക്ക് പത്രങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ട നമ്മൾ പുതിയ വൃക്ഷങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും ഒക്കെ ആയിട്ട് ഒണാട്ടേര പാസഞ്ചർ ഇന്ന് ദാണ്ട ഇപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സംസ്ഥാനത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ഈ ഇടയായിട്ട് കാണുന്നുണ്ട്. അതിൽ കൂടുതലും ആത്മഹത്യാ നിരക്ക് എന്ന് പറയുന്നത് 50 വയസ്സിന് മുകളിലുള്ളവരിലേക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികളിലും ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ജില്ലയിലെയും കണക്കുകൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ 2016 നിരക്കനുസരിച്ച് 2026 നിരക്ക് എന്ന് പറയുന്നത് കൊല്ലം തിരുവനന്തപുരം റൂറലിലാണെങ്കിൽ 853 2016, ഇപ്പോൾ 1108 ആയിട്ട് മാറിയിട്ടുണ്ട്. എറണാകുളം റൂറലിലാണെങ്കിൽ 474 2016, ഇപ്പോൾ 2025 കടക്കുമ്പോൾ 714 ആയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 507 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 705 ആയിട്ട് മാറിയിട്ടുണ്ട്. കോട്ടയത്ത് 348 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 427 ആയിട്ടുണ്ട്. ആലപ്പുഴയിൽ 194 ആണെങ്കിൽ ഇപ്പോൾ 395 ആയിട്ടുണ്ട്. കൊല്ലം റൂറലിൽ 422 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 580 ആയിട്ട് മാറി. ഇടുക്കി 403 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 564 മാറിയിട്ടുണ്ട്. മലപ്പുറത്ത് 379 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 585 ആയിട്ട് മാറിയിട്ടുണ്ട്. പാലക്കാട് 732 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 839 ആയി മാറിയിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ 269 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 475 ആയിട്ട് മാറിയിട്ടുണ്ട്. വയനാട് 288 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 244 മാറിയിട്ടുണ്ട്. ആകെ നമ്മൾ ഇത് നോക്കുമ്പോൾ വയനാട് മാത്രമേ ഒരു ചെറിയ വളരെയധികം ഒരു പോയിന്റ് തോതിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ എന്നുവെങ്കിലും ഇപ്പോൾ ആത്മഹത്യാ നിരക്കെന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 50 വയസ്സിന് മുകളിലുള്ളവരിൽ ഭയങ്കര ആശങ്കാജനകമായ വർധനവാണ് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലും വളരെയധികം വർധനവുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം, നമ്മൾ ഈ എന്താണ് നമ്മുടെ ആളുകൾക്ക് പറ്റുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ പറ്റിയത്, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രയും അസ്വസ്ഥരായിട്ട് മാറുന്നത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഭംഗിയായി തോന്നുന്ന ഒരാളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ. ഇന്ന് പറയാൻ പോകുന്നതും അത്തരത്തിലുള്ള ഒരു എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയാത്ത പക്ഷേ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ആത്മഹത്യാ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവരിലും ആശങ്കപ്പെടുത്തുന്ന രേഖകൾ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയും വളരെ ഒരു ആശങ്കാജനകമായി തുടരുകയാണ്. കണക്കുകൾ മാത്രമല്ല ഓരോന്നിനു പിന്നിലും ഓരോ ജീവിതമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കണ്ടായിരുന്നു ഓച്ചിറയിൽ നടന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ അടുത്തടുത്തടുത്തായിട്ട് ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം വളരെയധികം പ്രസക്തവുമാണ്. നമ്മൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടതുമാണ്. 2016 ഈ ഒരു പ്രായവിഭാഗത്തിൽ 2536 കേസുകൾ മാത്രം രേഖപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ 2000 കൂടെ കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് 4458 ആത്മഹത്യാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ആദ്യത്തെ 6 മാസത്തിൽ 1743 കേസുകൾ വീതവും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരിൽ നോക്കിയാലും 2016 987 കേസുകളായിരുന്നു ഉണ്ടായിരുന്നിടത്ത് പിന്നീട് 1000+ വർധനവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇത് വെറും കണക്കുകൾ മാത്രമായിട്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഓരോ കണക്കിനും ഓരോ പിന്നിലും ഓരോ കുടുംബങ്ങളുണ്ട്, ഓരോ ജീവിതങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ഈ ആളുകളുമായിട്ടുള്ളൊരു ഫേസ് ടു ഫേസ് കോൺവെർസേഷനും അല്ലെങ്കിൽ ഒരു ഒന്നിരുത്തിയുള്ള
സംസാരങ്ങളും ഒക്കെ എപ്പോഴും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലോട്ടൊക്കെ ആവുമ്പോഴേക്കും മനുഷ്യർ തമ്മിലുള്ള ആ ഒരു അവരുടെ ഒരു ധാരണ മനസ്സിലാക്കാനും മക്കളുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാനും തികച്ചും നമ്മൾ അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ വന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ഇപ്പം എല്ലാവരും എല്ലാ ഏജിലുള്ള ഗ്രൂപ്പിലുള്ള കാറ്റഗറി ചെയ്തിട്ടുള്ള ആളുകളായാലും എപ്പോഴും ഫോണിലൂടെയാണ് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ചർച്ച ചെയ്യുന്നതും കാണുന്നതും എല്ലാം ഫോണിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന സംസാരമോ കാര്യങ്ങളോ ഒന്നും നമ്മളുടെ വീടുകളിലോ കാര്യങ്ങളിലോ ഒന്നും നടക്കുന്നില്ല. അപ്പം എന്തുകൊണ്ട് നമ്മൾക്കിത് സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാനായി വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുരാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുക്രൈൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: യൂറോപ്പ് ആസ് എ ഹോൾ ഹാസ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബിക്കം മോർ കൊഹീസീവ് ആൻഡ് ദെർഫോർ ഓൺ ദ വേൾഡ് സ്റ്റേജ് പൊട്ടൻഷ്യലി മോർ ക്രെഡിബിൾ. ഐ ഡു തിങ്ക് യൂറോപ്പ് ഹാസ് റിയലി എ വെരി പവർഫുൾ കേസ് ടുഡേ ആൻഡ് ഫ്രാങ്ക്ലി ഓഫേഴ്സ് എ വെരി സ്ട്രോങ് അട്രാക്ഷൻ ഫോർ എ കൺട്രി ലൈക്ക് ഇന്ത്യ ടു റീച്ച് ഔട്ട് ആൻഡ് ഡെവലപ്പ് ഇറ്റ്സ് റിലേഷൻഷിപ്പ്.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017 അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20676 പരാതികൾ പരിഹരിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
2: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനം സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബിൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 4 സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2 സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3 സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എംപി പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പൊതുസ്ഥലത്തെ പുകവലി തടയിൽ വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്നൌ ജില്ലാ ഭരണകൂടം. ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. 2 ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജീനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ഐഎൽഒ യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: നന്മയുടെയും വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

ഗേതാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അധികം കുറച്ച് പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കാര്യം എന്തുകൊണ്ട് നമ്മളുടെ നാട്ടില് ഈ ആത്മഹത്യാ കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളൊരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544-7001 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു അഭിപ്രായവും കാര്യങ്ങളും പറയാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് തുറന്നുള്ള സംസാരം എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടായിരുന്നു. നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ആ ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കണം അല്ലേ. കൂടെ ഉള്ളവരല്ലാതെ പിന്നെ ആരാണ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്നുള്ളൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ പെട്ടെന്ന് അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു റിലീഫും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. ഇപ്പം മക്കളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അവരുടെ ആ ഒരു ആക്റ്റീവ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന കുറച്ച് ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള മക്കളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു വിഷമമോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അവരൊന്ന് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, രണ്ട് മൂന്ന് ദിവസം അവരിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ കാണുമ്പോൾ നമ്മളുടെ അമ്മമാരെ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തന്നെ നമ്മളോടിങ്ങനെ ചോദിക്കും അല്ലേ. അപ്പോൾ ആ ചോദിക്കുമ്പം തന്നെ ചിലപ്പോൾ അവർക്കൊരു എന്തായാലും എൻ്റെ അമ്മയോട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞേക്കാം എന്ന് തോന്നിയിട്ട് അവർ നമ്മളോട് പറയും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ. അങ്ങനെ ഒന്ന് തുറന്ന് സംസാരിക്കുമ്പം തന്നെ നമ്മൾ ഈ ഭാരമില്ലാതെ ജീവിക്കുക എന്ന് പറയത്തില്ലേ. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് പുകച്ച് പുകച്ച് പുകച്ച് അവസാനം ഇങ്ങനെ പൊട്ടിത്തെറിയാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ട് ആ മനസ്സിലുള്ളൊരു ഭാരം അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റിലീഫാവും നമുക്ക്. ഒരുപാട് നമ്മളൊക്കെ ഇങ്ങനെ നമുക്ക് റിലീഫ് ആകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. കാരണം എത്രയോ ആളുകൾ സംസാരിക്കാനായിട്ട് ആളില്ലാതെ കൂടെ ജീവിക്കാനായിട്ട് ആളുകളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന എത്രയോ ആളുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളവർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറച്ചും കൂടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ പഠിക്കുമെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടെ നിന്ന് ഉള്ളവരായിരിക്കും ചിലപ്പോൾ വളരെയധികം ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറുന്നത്. പക്ഷേ ആരോരും കൂടെ ഇല്ല, വെറുതെ ഒന്നോ രണ്ടോ പേരാണ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം കുറച്ചും കൂടെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കൂടുതലുള്ള ആരുടെ ആയിക്കോട്ടെ അവരുടെ കാര്യങ്ങൾ ആരായെങ്കിലും ഒരു വീട്ടിൽ നാലോ അഞ്ചോ പേരോ ജീവിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ആൾക്കാരുടെ മനസ്സറിയാന്ന് പറയുന്നത് അത് നമ്മളിലെ പഴയ സൺഡേ ഹോളിഡേ ഫിലിമിൽ KPSC ലളിത ചേച്ചി പറഞ്ഞ പോലെ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ് മോനെ എന്ന് പറയത്തില്ലേ. അതുതന്നെയാണ് ഓരോ മനുഷ്യരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം വെറും പാവങ്ങളാണെന്ന് നമുക്ക് തോന്നും. കാര്യം നമ്മൾ പണ്ട് വളരെ എന്താ വളരെ ക്രൂരമാണ് അല്ലെങ്കിൽ വളരെ ദേഷ്യക്കാരാണെന്ന് വിചാരിച്ച പലരും ഒരു പ്രായം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു വാർദ്ധക്യം അവരുടെ

0: ഒറ്റയും ചെയ്ത് നിൽക്കുമ്പോൾ അവർ വളരെയധികം പാവങ്ങളായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോവാതെ, ആരുടെയും കുറിച്ച് സംസാരിക്കാതെ, ആരോടും ഒന്നും പറയാതെ, പരാതികളോ പരിഭവങ്ങളോ ഒന്നും പറയാതെ തന്നെ അവരോരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതേപോലെയാണ്, നമ്മളൊന്ന് തുറന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ചിലപ്പോൾ അവർ വളർന്ന സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് ചില മനുഷ്യർ ക്രൂരമായി പോയിട്ടുണ്ടെങ്കിൽ, അവരവർക്ക് ഇടപഴകാൻ കിട്ടുന്ന നല്ല ആളുകളുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളും മാറും. അങ്ങനെ ചുറ്റുമുള്ള മനുഷ്യരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ കളിക്കാൻ വിടാതെയും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴാരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും നമുക്ക് തോന്നാറില്ല. കാര്യം ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാവരും, കുട്ടികൾ എല്ലാവരും കൂടി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ആളുകളായിരിക്കും. പക്ഷേ കുട്ടികളുടെ ആ ഒരു ഫ്രീഡത്തെ നമ്മളിങ്ങനെ പൊതിഞ്ഞു വെക്കുമ്പോഴും അവർക്കും ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ അവർക്ക് നമ്മൾ ഈ ഒരു മൊബൈലോ കാര്യങ്ങളോ അതോ ഇതൊന്നും കൊടുത്തിട്ട് അവരെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്തരുത്. കാര്യം അങ്ങനൊരു ഡിസ്ട്രാക്ഷൻ അവർക്ക് വന്നു കഴിഞ്ഞാൽ കാലക്കാലം, അല്ലെങ്കിൽ പോകെ സമയങ്ങളിൽ അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പം അത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം പ്രയാസമുള്ള കുട്ടികളാണ്. കാര്യം അവർക്ക് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നൊരു കാര്യം നമ്മളുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് പോകുന്നു, ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് വന്ന് നമ്മളുടെ മാതാപിതാക്കളോട് പറയത്തക്ക വിധം കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടായിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ സുമയെ, നമസ്കാരം.
0: നമസ്കാരം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: കുട്ടികൾ മറ്റുള്ളവരുടെ ഇടപഴകുന്നതിനെയും കുട്ടികളെ കുറിച്ചുള്ള സബ്ജക്റ്റല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്?
0: അല്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ആത്മഹത്യ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികൾ, ഒരു 13 വയസ്സുള്ള കുട്ടി, അടുത്ത സമയത്ത് TV കാണല്ലേ എന്ന് പറഞ്ഞതിന് പെട്ടെന്ന് അമ്മ അങ്ങോട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പേരിങ്ങ് തൂങ്ങി, എല്ലാത്ത തൂങ്ങിക്കാം അമ്മ വീട്ടിൽ വന്നപ്പോ. അപ്പൊ അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മള് കുഞ്ഞിലേ തൊട്ട്, ഇത് ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് 3 വയസ്സാകുമ്പോഴേ ഫോണും കൊടുക്കുക. ഫോൺ കൊടുത്താൽ അത് അതിനകത്ത് അതിന്റെ ആ ചിന്ത അതിനകത്തോട്ടാക്കിയാക്കി കുഞ്ഞ് 10 വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞു മൊബൈലിനകത്ത്. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ ഒരു 5 വയസ്സ് 6 വയസ്സാകുമ്പോഴത്തേക്ക് അതിന് പറ്റുന്ന കാര്യങ്ങൾ, ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോ പ്രായത്തിലും അടിസ്ഥാനപരമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ഈടായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു 13-14 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, കുട്ടിക്കുണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചും, കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നാണ് എല്ലാം കുഞ്ഞു പഠിക്കുന്നത്, പിന്നെയാണ് അധ്യാപകരുമായിട്ട് ഇടപഴകുന്നത്. അപ്പൊ ഒരു രക്ഷാകർത്താവ് എന്നുള്ള നിലയ്ക്ക്, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയായിട്ട് നല്ല സമ്പർക്കം പുലർത്തി, ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ എന്താണ് മോളെ ഉണ്ടായെന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിക്ക് ആ അമ്മയോട് എല്ലാം തുറന്നു വേണം, ഒരു പവർഫുള്ള് കിട്ടും ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക്. അപ്പൊ എനിക്കിനി അമ്മയോട്ട് എന്തും ഷെയർ ചെയ്യാൻ പറ്റും, ഞാൻ അമ്മയോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മളൊരു കുട്ടി വന്നൊരു പരാതി പറഞ്ഞാലോ, അവര് ദേഷിച്ചോ, അവര് പ്രശ്നങ്ങൾ പറഞ്ഞാലും നമ്മൾ അവരെ ഈഗിലായിട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അതിനെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷൻ ഇതിങ്ങനാണ്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ ഇങ്ങനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കൂളുകാരായാലും നമ്മളെ വീട്ടിൽ നിന്നായാലും ഒരു കുട്ടികളും ആത്മഹത്യ ചെയ്യാൻ പോകത്തില്ല. അവർക്കവിടെ അവരുടെ മനോധൈര്യം നമ്മൾ വളർത്തിയെടുക്കുകയാണ് കുട്ടി. അത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട, രക്ഷാകർത്താവിൽ നിന്നാണ് ഒരു കുട്ടിക്ക് അത് ലഭിക്കുന്നത്. അതായത് 5 വയസ്സ് 6 വയസ്സാകുമ്പോ തൊട്ട് നമ്മൾ അവർക്ക് അന്നത്തെ ആ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ ഒരു കുട്ടി ആൺകുട്ടിയായാലും ഇപ്പൊ ഇന്നത്തെ എന്റെ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ അങ്ങനെയാണ്, എന്റെ 2 കുട്ടികളും എന്റെ കുഞ്ഞിലെ തൊട്ട്, ഞാൻ വിവാഹം കഴിഞ്ഞ സമയം തൊട്ട്, അവർ പ്രായപൂർത്തിയായി വരുന്ന സമയം തൊട്ട് അവർക്കവിടെ ബോഡിക്കുണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചും ഒരു പീരീഡ്സ് ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ചും എല്ലാം ഞാൻ നേരത്തെ അവർക്ക് ബോധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് ഉണ്ടായപ്പോ അവർക്കൊരു ഭയമില്ല, നേരിട്ട് എന്നോട് വന്ന് പറയുക. അപ്പൊ അതിനോട് സിറ്റുവേഷൻ ഞാൻ ശരിയാക്കി കൊടുത്ത്. ഇപ്പൊ എന്റെ ഒരു മകനായാലും പുറത്തോട്ട് പോയി വന്നാല് അവന്റെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് നമ്മളോട് ഒന്ന് പറയും.
0: ഓക്കെ, നമുക്ക് അപ്പം അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ കുട്ടികളും നമുക്കുമായിട്ട് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കാര്യങ്ങളും വന്ന് തുറന്നു പറയാം. എനിക്ക് എൻ്റെ അമ്മയോട് പറയാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും, പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ അച്ഛന്മാരോടായിരിക്കും അവർക്ക് കൂടുതൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഫ്രീഡം ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെയധികം ഇങ്ങനെ എന്താ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലേക്ക് കയറി വരില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു ബ്രോക്കൺ ഫാമിലി എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പോൾ ആ ഒരു ബ്രോക്കൺ ഫാമിലിയിൽ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ആശ്വാസമായിരിക്കും. കാര്യം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യാൻ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം അതൊരു ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. കാര്യം ഒന്നെങ്കിൽ അവരുടെ അടുത്ത് ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നല്ല കൂട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ആർക്കും ആർക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയാത്തൊരു സ്റ്റേജ് വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കിട്ടിയിട്ടും എല്ലാവരും ചുറ്റും ഉണ്ടായിട്ടും ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഇപ്പം മക്കളും ഭാര്യയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് കഴിയുന്ന ആളുകളും ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ മക്കളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളുമായിട്ട് കഴിയുന്ന ഫാമിലിയിൽ പോലും ചിലപ്പോൾ ഇതേപോലെ അച്ഛനോ അമ്മയ്ക്കോ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാര്യങ്ങളുണ്ടായേക്കാം. ചിലപ്പോൾ അത് മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ടും പോയേക്കാം. അത് എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു എന്ന രീതിയിൽ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങളും ഉണ്ടാകാം. അപ്പം അവിടെ എന്ന് പറയുന്നത് ഇപ്പം ഹോൾ ഫാമിലിയിലാണെങ്കിലും ഈ നമ്മുടെ കുടുംബം മൊത്തത്തിലുള്ളവരാണെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ചധികം സമയം നമുക്ക് റിലാക്സ് ആവുന്ന സമയത്തോ എല്ലാവരും കൂടെ ഇരുന്ന് ഇന്ന് എന്തായിരുന്നു നിങ്ങളുടെ ടാസ്ക്, നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയപ്പോഴെന്താണ്, അവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്ത ഫ്യൂച്ചർ ിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ചർച്ചകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഇനി അടുത്ത എന്ത് സ്റ്റെപ്പിലോട്ട് പോകണം എന്നൊക്കെ ഒരു തുറന്ന സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു ബോണ്ട് വളരും. നമ്മളെപ്പോഴും പറയത്തില്ലേ, പരസ്പരം തുറന്ന് സംസാരിക്കുന്ന ആളുകൾക്കിടയിലാണ് കൂടുതൽ ബന്ധങ്ങൾ അവിടെ വളർത്തപ്പെടുന്നത്. അപ്പം പ്രത്യേകിച്ച് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആകുമ്പം അവിടെ യാതൊരുവിധ ഒരു മറയുടെ കാര്യങ്ങൾ അവിടെ വരുന്നില്ല, ഒരു ഒളിമറയുടെ കാര്യങ്ങൾ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
2: ഇന്നത്തെ ടോപ്പിക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
0: ഓക്കെ, അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
2: നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള ഇടം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സാഹചര്യം. ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും. ഒരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു ഒരാളുടെ ആശ്വാസം കിട്ടേണ്ട ഒരു സമയം ഉണ്ടായാലും ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൈ ഇല്ലാതെ പോകുന്നതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. കാരണം ഇന്നെല്ലാവരും അവരവരുടെ ലോകത്തിലാണ്. കാരണം നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും കഴിയുന്നൊരു ലോകം. അതിനപ്പുറത്തേക്ക് ഇപ്പൊ AIയുടെ കടന്നുകയറ്റം.
0: അപ്പൊ
2: അവർക്ക് ഇപ്പൊ പരസ്പരം ഒരു വീട്ടിലുള്ളവർക്ക് പോലും ആണെങ്കിൽ എന്താ വാല്യൂ മൊമെന്റ് എന്ന് പറയുന്ന ആ ഒരു ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. പരസ്പരം എല്ലാരും ഇപ്പൊ ഒരു വൈകുന്നേരമാണെങ്കിലും രാത്രിയാണെങ്കിലും വീട്ടിൽ ഒന്നിച്ചിരുന്നു. പഴയ കാലഘട്ടത്തിൽ അങ്ങനല്ല. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും എല്ലാരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും എടുക്കുകയും കാര്യങ്ങൾ പറയുകയും തുറന്നൊരു ചർച്ച ചെയ്യും. ഇപ്പോഴത് ആർക്കുമില്ല. പിന്നെ 50 വയസ്സിന് മുകൾ അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്നവരിലാണ് ഇപ്പൊ നമ്മുടെ കണക്കും പ്രകാരം സൂയിസൈഡ് കൂടുന്നതായിട്ട് കാണുന്നത്.
0: അതെ.
2: അതില് പ്രധാനപ്പെട്ട കാര്യം അവർ ഒറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മക്കളെല്ലാരും ഒരുപക്ഷെ ജോലി ചെയ്തിട്ട് പോകുന്നു, രക്ഷാകർത്താക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ പോകുന്നു എന്നുള്ളത് ഒരു കാരണമുണ്ട്. പിന്നെ ഇതൊക്കെ മറികടക്കാൻ കഴിയുന്നത് എല്ലാരും ഒന്ന് ഒരു മനസ്സ് വെച്ചാൽ ഒരു 10 മിനിറ്റ് രക്ഷകർത്താക്കളോടായാലും കുട്ടികളോടായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ അവർക്ക് ഒരു വിജയം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
0: അതെ, അതായത് മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മക്കളും അറിഞ്ഞിരിക്കണം. അവർക്കും എന്തെങ്കിലും ഒറ്റപ്പെടലോ കാര്യങ്ങളോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മളുടെ ജീവിതത്തിൽ. അത് അവർക്കായിട്ട് കൊടുക്കണം. അവർക്കെവിടെയെങ്കിലും യാത്രകൾ പോകാനോ അല്ലെങ്കിൽ അവർക്കായിട്ട് കുറച്ച് സമയങ്ങളോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ചെറിയ സന്തോഷങ്ങളൊക്കെയല്ലേ അത്. അതിന് നമ്മൾ പിശുക്കരുത് കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, ഗുഡ് മോർണിംഗ്. സുമയ്യ,
0: ഗുഡ് മോർണിംഗ്.
3: ഇപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. സുമയ്യയുടെ സൗണ്ട് ഒക്കെ ഇച്ചിരി നല്ലപോലെ വിലയിൽ
0: കേൾക്കുന്നുണ്ട്.
3: അടിപൊളിയായിട്ട് സംസാരിക്കാൻ, എനർജിക് ആയിട്ട് സംസാരിക്കുന്നത് തോന്നുന്നുണ്ട്.
0: എനി
3: ചെയ്യുന്ന കാര്യമാണ് ഓക്കെ. പിന്നെ നമ്മളിപ്പോ ആത്മഹത്യയെ കുറിച്ച് പറയുന്നു. ആത്മഹത്യ ഈ പ്രായം കുറഞ്ഞവരിലും കൂടിയവരിലും കണ്ടുവരുന്നു. കൂടിയവരിൽ കണ്ടുവരാനുള്ള കൂടുതൽ കാരണങ്ങൾ നമ്മൾ ഈ പ്രായം ചെന്നവരോട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല. നമ്മൾ വയസ്സ് ചെന്ന ആരെങ്കിലും വീടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അവരെ ഓ പിന്നെ നിങ്ങളുടെ കാര്യം നോക്കും, അങ്ങനെ ഒരു ഇതിലോട്ട് പോകും. പക്ഷെ അവരായിരുന്നു നമ്മളെ നേരത്തെ നിയന്ത്രിച്ചിരുന്നത്, മനസ്സിലായി? അപ്പൊ അവർക്കൊരു മാനസികാവസ്ഥയും കാര്യങ്ങളും നമുക്കൊന്നും പറയാനുള്ള ഒരു വോയിസ് ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്ക് വന്നു കൂടുന്നതായിരിക്കാം ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മള് ആരോഗ്യ പ്രശ്നങ്ങൾക്കായി കൂടുതലും മാനസിക പ്രശ്നങ്ങൾ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര വന്നാലും നമ്മൾ മാനസികമായിട്ട് ഒരാള് അടുത്തിരിക്കാനും പിന്നെ മരുന്ന് കൊടുക്കാനും അതിനൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് ഓക്കെ ആകും. പിന്നെ ഈ പരിഗണന ഇല്ലാതാകുന്നതാ കൂടുതലും ആൾക്കാരുടെ പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നു പ്രായം ചെന്നവര്. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികള് ഒരു കാര്യവും അഡ്ജസ്റ്റ് ആകാനും അവർക്ക് ഒന്നിനെ കുറിച്ചും തിരിച്ചു ചിന്തിക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരുന്നില്ല. കാരണം അവര് സഡൻലി എല്ലാം കാണുക അല്ലേ. നമ്മൾ പെട്ടെന്ന് നമ്മളത് ചെയ്താൽ ഇത് കിട്ടും, പെട്ടെന്ന് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് കിട്ടും എന്നുള്ള ഒരു ചിന്താഗതി ആയിപ്പോയി ഇവരുടെ. നമുക്കിനി എന്തോ ചെയ്യാൻ, നമ്മ ഈ ടെക്നോളജി വളരുന്നതിനനുസരിച്ചു ഇവരും വളർന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷെ അതിനുള്ള പോരായ്മകൾ എന്താണെന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കാനോ, ഈ പറയുന്ന നമ്മൾ എല്ലാരും പറയും നമ്മൾ രക്ഷകർത്താക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. ഈ എത്ര രക്ഷകർത്താക്കളുണ്ട് കുട്ടികൾ വന്നാൽ ചോദിക്കുന്നത്? രക്ഷകർത്താക്കളുടെ ഫോണിലായിരിക്കും അല്ലേ, മനസ്സിലായി? ഈ വീട്ടിലുള്ള ആൾക്കാർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെ, സംസാരിക്കുന്നില്ല. പിന്നെ കുട്ടികൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പഠിത്ത കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ചോദിക്കണം അല്ലേ. അവരെ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കരുത്. അവരുടെ പോസിറ്റീവ്, ഒരു കുട്ടിക്ക് ഒരു ഒരു ഏതൊരു മനുഷ്യനായാലും കുറച്ച് പോസിറ്റിവിറ്റി ഉണ്ട്, കുറച്ച് നെഗറ്റീവും കാണും. അപ്പൊ നമ്മൾ ആ പോസിറ്റീവ് നമ്മൾ അവരെ കൂടുതൽ പുകഴ്ത്തിക്കൊണ്ട് നെഗറ്റീവും നമ്മൾ അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ അവരിൽ ഒന്ന് ഫലിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരിന്ന് മനസ്സിലാക്കും. എന്റെ ഒരു കാരണം അതാ, നമ്മളിപ്പോ എന്റെ മക്കളായാലും വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ അവർ ചെയ്യുന്ന നല്ല വശങ്ങൾ ഞാൻ എപ്പോഴും നല്ല വശങ്ങളായിട്ട് തന്നെ പറയുകയും ചെയ്യും. പക്ഷെ കുറ്റം കണ്ടുകഴിഞ്ഞാൽ ഞാൻ അവരെ ശാസിക്കാറുണ്ട്, വെള്ളു പറയാറുണ്ട്, കുറച്ചു നേരം കരയും, പിന്നെ പിന്നെ വന്നിട്ട് അവർ സോറി പറയും. അത് ഓക്കെ. അപ്പൊ നമുക്കത് നമ്മുടെ മനസ്സിൽ നിന്നും അത് പോയി, മനസ്സിലായോ? അവർ നമ്മൾ പറഞ്ഞത് എടുത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. അപ്പൊ നമ്മൾ ഉണ്ട്, അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഏത് മക്കൾക്കായാലും ഏത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടാനോ ഒന്നുമല്ല ഈ ആത്മഹത്യകൾ, മാനസിക പ്രശ്നങ്ങളല്ലേ. മാനസിക പ്രശ്നങ്ങൾ കാരണം എല്ലാ ആൾക്കാരും ഈ ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് അതിന് അനുസരിച്ചിട്ടുള്ള സ്കൂളുകളിലായാലും ബോധവൽക്കരണങ്ങളായാലും കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് വലുതായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല ഇത് നിൽക്കുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പോവല്ലേ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക, നല്ലതായിട്ടൊരു ലൈഫ് ഉണ്ടാവട്ടെ, നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കാനൊക്കെ എല്ലാരും ശ്രമിക്കട്ടെ. എത്ര പേര് കേൾക്കുന്നുണ്ടടാ ഇതൊക്കെ, ആര് കേൾക്കുന്നുണ്ട്? നമ്മൾ കുറെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ പറയും, നമ്മൾ
0: ഒരു വീണ്ടും ചിലപ്പോ നമ്മള് ഈ സംസാരിക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു, ചിലപ്പം ഇതിവിടെ കളയുന്നു, ചിലപ്പം വീണ്ടും നമ്മൾ നാളെയും ചിലപ്പോ ഇതിനെ കുറിച്ച് സംസാരിച്ചെന്ന് വരും. നാളെയും നമ്മൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ വീണ്ടും ഇതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു ലൂപ്പായിട്ട് നമ്മൾ പോവുകയാണ്. അതാണ് അപ്പൊ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ചിന്താഗതി മാറി ചിന്തിക്കാൻ പറ്റുന്ന, അതെ, അത് വളരെ നല്ല കാര്യമാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് അതാണ് ഇപ്പൊ നമ്മള് പറയുന്നത് കൂട്ട്, എത്ര പേര് ഇത് കേൾക്കുന്നു, കേൾക്കുന്നുണ്ടവരുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണ്? നമസ്കാരം.
4: നമസ്തേ. ഞാൻ ആന്ധ്രനാട്ടിൽ നിന്ന് സുരേന്ദ്രനാണ്.
0: പറഞ്ഞോളൂ ചേട്ടാ.
4: ആ ഈ ഈ ഒരു വിഷയം എടുക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ എഫ് എം റേഡിയോയോട് വിളിച്ച് പറഞ്ഞിരുന്നതാ. എവിടുത്തേലും സന്തോഷം. ആ മോളെ പി ടി എയുടെ കമ്മിറ്റിക്കൊക്കെ പോകുമ്പോ ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ടീച്ചർമാരൊന്ന് വഴക്ക് പറയോ അല്ലെ മുതിർന്നവരൊന്ന് വഴക്ക് പറഞ്ഞാലോ നിങ്ങൾ കയറെടുക്കരുതെന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് പറഞ്ഞ പണ്ടെന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടെന്നാണ് ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും ഒരാളെന്ന് മരിച്ചെന്ന് കേൾക്കും. ഇന്ന് അങ്ങനല്ല. നമ്മുടെ കൂടെ പ്രസ്ഥാനത്തിൽ ഒരു പയ്യൻ തന്നെ ഈ അടുത്ത സമയത്ത് ആത്മഹത്യ ചെയ്ത് ഓത്തറയുള്ള. ആ അതെല്ലാം പ്രണയത്തിന്റെ പേരിലും അതിഥം ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ദുഃഖം കാണണം.
0: അതെ.
4: ആ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയാം, നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതേ അർത്ഥത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ആർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്.
0: ചെയ്യരുത്.
4: ആ അപ്പൊ നമ്മൾ നമ്മുടെ സേവനമായിട്ട് കണക്കാക്കുക. അങ്ങനെ ആകുമ്പോ നമുക്ക് നിരാശ വരത്തില്ല. പിന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പ്രവണത ഒന്നും പരിഹാരമല്ല. പിന്നെ മൂല്യച്യുതി, കുടുംബത്തിന്റെ മൂല്യച്യുതി, കെട്ടുറപ്പില്ലാത്ത കുടുംബങ്ങളെ ബന്ധങ്ങളായിരിക്കുക, അണുകുടുംബങ്ങളായിട്ട് ചുരുങ്ങുന്നു. ഇപ്പൊ മാറി താമസിച്ചോട്ടൊന്നുമല്ല, പരസ്പരം ബന്ധപ്പെടാനോ സഹകരിക്കാനോ മറ്റൊരാൾ വീണ അയാളെ കൈകൊടുത്ത് ഉയർത്താനോ ഇവിടെ ആരും ഉണ്ടാകില്ല.
0: അതെ.
4: ആ എന്റെ 14-ാമത്തെ വയസ്സ് എന്റെ അപ്പം മരണപ്പെട്ട് അടക്കാൻ നേരം പറഞ്ഞ് എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ പിന്നെ ആരും ഉണ്ടായില്ല. അഗ്നിയിലൂടെയുള്ള യാത്രയായിരുന്നു. ഈ ആത്മഹത്യ ചെയ്യാൻ കരുതിയിരിക്കുന്നവരുണ്ട്, അവർ അവരോട് ഒരു പറയാനുള്ള ഒരു വാക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആത്മഹത്യ ചെയ്യുന്നവരങ്ങ് ചെയ്യും, പക്ഷെ പിന്നെ ജീവിച്ചിരിക്കുന്നവരാണ് രക്തസാക്ഷിയാകുന്നത്.
0: അതെ.
4: ജീവിതത്തിന്റെ തീക്ഷ്ണ വശങ്ങൾ വലങ്ങ ആ ഭാഗങ്ങളിലൂടെയുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ വളരെ അഗ്നിയിലൂടെയുള്ള യാത്രയായിരുന്നു മോളെ എനിക്ക് ഇന്ന് വരെ. ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുക, അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു സുഹൃത്തായി മാറുക.
0: അതെ.
4: സ്വന്തം സുഹൃത്തുക്കൾ ചിലപ്പോ പിന്മാറുമായിരിക്കും, ജനിപ്പിച്ചു വളർത്തിയ പിതാവിനൊരിക്കലും മാറാനൊക്കത്തില്ല. അപ്പൊ മക്കളോട് അവരോട് എന്താ വിഷയം എന്ന് വെച്ചാൽ അവരോട് ചോദിക്കും. പിന്നെ ചാദിച്ചാലോ ശിക്ഷിച്ചാലോ നിങ്ങളൊന്നും ഒരിക്കലും ഒന്ന് മറ്റൊരു വഴിയിലേക്ക് പോകണ്ട. നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശാസിക്കുന്നത്.
0: അതെ അതെ.
4: അത് മനസ്സിലാക്കി എന്റെ കുഞ്ഞുങ്ങള് രാജ്യത്തിന്റെ നല്ല ശില്പികളായി വളർന്നു വരണമെന്ന് പറയുന്നുണ്ട്, ഒരാഗ്രഹമുണ്ട്. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തെറ്റാണ്. നമുക്ക് ദൈവം തന്ന ജീവൻ അവര് തിരിച്ചെടുക്കുന്ന വരെ, പരമകാരുണികനായ ദൈവം തിരിച്ചു പിടിക്കുന്നവരെ വരെ ഈ ഭൂമി ജീവിക്കണം, സ്വന്തമായിട്ട് ജീവിക്കണം, ആരെ ആശ്രയിക്കാതെ.
0: അതെ അതെ അതെ. അതായത് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ജീവിക്കാനാണ് പാട്, മരിക്കാൻ എല്ലാവർക്കും പറ്റൂ അല്ലേ, ജീവിക്കാനാണ് പാട്. ജീവിതം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അങ്ങനെ ജീവിച്ചു വരാനാണ് പാട്. പക്ഷെ അതേസമയം മരിക്കാൻ എല്ലാവർക്കും പറ്റും, ഒരു നിമിഷത്തെ ചിന്ത മതിയല്ലോ, എല്ലാം തകിടം മറിയാൻ വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ ചിന്തകളും മതി. അപ്പൊ അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവുമെന്നേ, ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ എന്ത് ജീവിതം, അങ്ങനെയും ചിന്തിക്കാം. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ വരുന്ന കാര്യങ്ങളെയെല്ലാം ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യവും വരുന്ന പ്രശ്നങ്ങളെയെല്ലാം അതിന് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ സോൾവ് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. എല്ലാം അങ്ങ് ഫേസ് ചെയ്യും. ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ധൈര്യം കിട്ടും. അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടിയ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: കേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞവർക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരും അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നവർക്കും ഒക്കെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: നല്ല എനർജി ഉണ്ട്.
0: ഉണ്ടോ?
1: സന്തോഷം. പാലക്കാട് എന്നുള്ള ഒരു യാത്രക്കാരൻ.
0: അറിയാം രവിചേട്ടൻ, കൊറേ നാളായി കണ്ടിട്ട്. അപ്പം കൊറേ നാളായി സംസാരിച്ചിട്ട്. പറഞ്ഞോളൂ ചേട്ടാ.
1: ഇന്ന് ഈ ഇന്ന് കണ്ടുവരുന്ന ആത്മഹത്യകളെ കുറിച്ചാണ് നമ്മുടെ വിഷയം അല്ലേ?
0: അതെ അതെ അതെ
1: അതെ. ഇന്നെന്താ നമ്മുടെ ഇപ്പുള്ള തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെ, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണെന്നുള്ള ആ ഒരു തെറ്റായ ഒരു സന്ദേശമാണ് അവർക്ക് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അടിച്ചു ഈ അടിച്ചു പൊളിക്കുന്നവരെല്ലാം ആയുസ് കുറവായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ, ഞാൻ നമ്മുടെ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ അടിച്ചു പൊളിക്കാനുള്ളതല്ല ജീവിതം, ആസ്വദിക്കാനുള്ളതാ സത്യം പറഞ്ഞാൽ. ഈ പ്രകൃതിയാണെങ്കിലും ഇവിടത്തെ മറ്റ് കാര്യങ്ങളാണെങ്കിലും നല്ലതും കെട്ടതും ആഘോഷങ്ങളും എല്ലാം നമ്മൾ ആസ്വദിച്ച് ഈ ഭൂമിയിൽ ഈ ജീവൻ എത്ര കൂടുതൽ കാലം നമുക്ക് നിലനിർത്താൻ പറ്റുമോ അതാണ് നമ്മുടെ വിജയം. കാരണം ഒരു ജന്മം തന്നു, ഇനി അവരുടെ കയ്യിലല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ജീവനെ എത്ര കാലം ഈ ഭൂമിയിൽ നിലനിർത്താൻ പറ്റുമോ, നല്ലതും കെട്ടതും എന്താ പറയുക, വെളിച്ചവും മഴയും കാറ്റും എല്ലാം പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലം അത് നമുക്ക് മാത്രം സ്വന്തമാണ്. അടുത്തൊരു ജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. ഓക്കെ, ഇനിയൊരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല യഥാർത്ഥ ചോദ്യം
0: വേണ്ടത്.
1: ഈ ജന്മം നമ്മൾ ജീവിച്ചോ എന്നുള്ളതാണ് യഥാർത്ഥം. ഓക്കെ, അപ്പോ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ല, നല്ല സന്ദേശം കൊടുക്കുക.
0: അതെ, ആസ്വദിക്കാനുള്ളതാണ്.
1: ആസ്വദിക്കാനുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ പറയാറുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അതങ്ങ് പൊളിക്കണം. ഞാൻ പറഞ്ഞു ജീവിതം ഒന്നല്ല ഉള്ളത്, എന്റെ കാഴ്ചപ്പാടില് മരണമാണ് ശരിക്കും ഒന്നേ ഉള്ളൂ. ജീവിതം നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ നമ്മൾ ഉറങ്ങി എണീക്കുന്നത് പുതിയൊരു
0: ജീവിതത്തിലേക്കാണ്.
1: അന്ന് നടക്കുന്നത് എന്താണെന്ന് നമ്മുടെ കയ്യിൽ പോലും അല്ല. നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പോലും അല്ല പിറ്റേ ദിവസം നടക്കുക. നമ്മൾ ചിലപ്പോ എവിടെയെങ്കിലും പോകണോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അന്ന് ചിലപ്പോ കുടുംബത്തിലേക്കും മരണമായിരിക്കും, മൊത്തം പ്ലാന് തെറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ രാവിലെ ഓരോ നിമിഷവും നമ്മൾ ഉറങ്ങി എണീച്ച പുതിയൊരു ജീവിതത്തേക്ക് എണീച്ച. അപ്പൊ ജീവിതം നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്, മരണം നമുക്ക് ഒന്നേ ഉള്ളൂ. ഇത് വേണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം.
0: അതെ അതെ അതെ. അതായത് ജീവിതം നമുക്ക് എല്ലാ ദിവസവും ഈ പറഞ്ഞതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതല്ല, നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് അല്ലേ. നമുക്ക് ഓരോ ദിവസവും ഓരോ പാസഞ്ചർ നമുക്ക് വിളിച്ച് ഇതേപോലെ വളരെയധികം നമുക്ക് പ്രധാനപ്പെട്ട ഇങ്ങനെ എഴുതി വെക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് കോട്സുകൾ നമുക്ക് അവർ തരാറുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ജീവിതം അടിച്ചു പൊളിയല്ല, മറിച്ച് ആസ്വദിക്കാനുള്ളതാണ്. ഓരോ കാര്യങ്ങളും ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ വ്യക്തിയിലും ഓരോ കാര്യങ്ങളും വളരെയധികം വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അപ്പം ഇതിനെയെല്ലാം നമുക്ക് കടത്തി വന്നിട്ട് ഒരു സന്തോഷം നമുക്ക് എന്തായാലും ലഭിക്കും. ആ സന്തോഷം നമ്മൾ ആസ്വദിക്കുക കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം മോളെ.
0: നമസ്കാരം.
2: നമ്മുടെ പാലക്കാട്ട് നിന്ന് വന്നവർക്ക് നമ്മൾ ഒരു നമസ്കാരം എന്തായാലും കൊടുക്കണം.
0: ആ കൊടുക്കണം.
2: നമ്മുടെ റേഡിയോയുടെ വില കാസർഗോഡ് പാലക്കാട് ഇങ്ങനെയൊക്കെ ചെല്ലുന്നത്, അവരുടെ കോളുകൾ വരുന്നത് നമുക്കൊരു പ്രത്യേക സന്തോഷം. അത് നമ്മുടെ ആ റേഡിയോയുടെ ഒരു ഏറ്റവും ഉള്ള ഒരു പ്രയോജനമാണ്.
0: അതെ അതെ, പറഞ്ഞോളൂ അമ്മേ.
2: നമ്മളെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.
0: അല്ല.
2: ആ ഇല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം, പക്ഷെ മരണം ഒന്നേ ഉള്ളു, അത് എപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല, ഉണ്ടെന്ന് ഉറപ്പേ ഉള്ളു.
0: അതെ,
2: അത് മാത്രമേ നമുക്ക് ഭൂമിയിൽ ഉറപ്പുണ്ട്.
0: അതെ,
2: നമ്മളിപ്പം നമ്മുടെ മക്കളെ ആയാലും ഈ മക്കളും ചിന്തിക്കണം, എന്റെ അമ്മയും അച്ഛനും എല്ലാം കഷ്ടപ്പെട്ട് ഞങ്ങളെ ഒരു നല്ല ഭാവി കൊണ്ടുവരാനാ. പിന്നെ ചില മക്കളെ എത്ര ഉപദേശിച്ചാലും കേൾക്കാത്തവരുണ്ട്, അതൊരു വാശിയാ.
0: അതെ,
2: നമ്മള് പിന്നെ അവസാനം അവസാനമല്ല, അത് പിന്നെ സന്തോഷത്തിലൊക്കെ അങ്ങ് ഒതുക്കി പാനേ പറ്റത്തുള്ളു. അല്ലെങ്കിൽ ഇതൊക്കെ അല്ലേ പ്രവണത.
0: ഈ പ്രായമായവരില് കുറച്ച് വാശി കൂടുതലാന്ന് പറയുന്നത് ശരിയാണോ?
2: മോളെ വാശി ഒന്നിനും പരിഹാരമല്ല. സമാധാനം. നമ്മൾ ഒരു വട്ടം ആലോചിക്കേണ്ട, ഒരു നാല് പ്രാവശ്യം ഒന്ന് ആലോചിച്ച് അത് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയും. പിന്നെ മാതാപിതാക്കൾ ഈ ആത്മഹത്യ ചെയ്യുന്നെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അത് കേൾക്കുമ്പോ എനിക്ക് വലിയ വിഷമം ഉണ്ടാവും. ഇന്നത്തെ കാലമല്ല പഴയകാലം എന്ന് പറയുമ്പോ, ഞാന് എന്റെ അമ്മയൊക്കെ ജീവിച്ച കാല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ ഒരു ഭാവിയിൽ എത്തിച്ചു കഴിഞ്ഞ് അവർക്കും ഒരു ഭാവി ജീവിതമാകുമ്പോ നമ്മളൊരു നോക്കൂട്ടി ആക്കരുത് മക്കളെ. അതാണ് മാതാപിതാക്കൾക്കുള്ള വിഷമം. കാരണം അവർക്ക് പിന്നീട് ഒരു വിലയും കൊടുക്കാത്ത പല മക്കളുമുണ്ട്. അവരെ ആശ്രയിച്ച് പൈസ തന്നാലും അവരെ സന്തോഷത്തോടെ കാണുന്നവരുമുണ്ട്. ഭൂമി പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇന്ന് നമ്മള് വാതലി ഇരിക്കുമ്പോ തന്നെ നമ്മുടെ മക്കള് എവിടെങ്കിലും ഒരുങ്ങി പോയ കാർഡ് എടുക്കുന്നു പോകുന്നു വരുന്നു. ഒരാള് വന്ന് ആ ഇവിടുത്തെ മോൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാലും മോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാലും നമ്മളിങ്ങനെ കൈമനത്തും, അയ്യോ അവരെവിടെ
0: പോയത്. പിന്നെ
2: മനം നോന്നതാ.
0: അതെ, അവർക്ക് അവർക്ക് അവർക്ക് മനസ്സ് ഇതേപോലെ ചിലപ്പം ചില സങ്കടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനെ മനസ്സിലാക്കി നമ്മളുടെ മക്കൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു വാർദ്ധക്യത്തിൽ മാതാപിതാക്കളോട് ഈ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ.

എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ. ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ അതാണ്ട് നമ്മളുടെ സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളുടെ നാട്ടിൽ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതകൾ നമ്മളുടെ നാട്ടിൽ വർദ്ധിക്കുന്നതിൻ്റെ ഓരോ വ്യക്തിയിലും ഓരോ കാരണം വളരെയധികം വ്യത്യസ്തമായിരിക്കും അല്ലേ? സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ച, ഒറ്റപ്പെടൽ, പരാജയബോധം, ലഹരി ഉപയോഗം, പഠന സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്ത് പ്രശ്നമാണ്, എല്ലാം ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഒരാളുടെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ വലുപ്പം പുറത്തുനിന്ന് നമുക്കൊന്നും അളക്കാൻ കഴിയില്ല. നമ്മൾക്ക് ചെറുതായി തോന്നുന്ന ഒരു കാര്യം മറ്റൊരാളുടെ മനസ്സിൽ വലിയ ഭാരമായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളോട്, ഇന്നത്തെ കുട്ടികൾക്ക് പഠനത്തിൻ്റെ സമ്മർദ്ദം മാത്രമല്ല, മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു ജീവിതവുമാണ് അവർക്ക് ചുറ്റിനുമുള്ളത്. അവൻ ഇത്ര മാർക്ക് കിട്ടി, അവൾക്ക് ഇത്ര നല്ല ജോലി കിട്ടി, നീ എന്തുകൊണ്ടിങ്ങനെ ആകുന്നില്ല എന്നിങ്ങനെ നമ്മളറിയാതെ പറയുന്ന പല വാക്കുകൾ പോലും ചിലപ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാം. അതുകൊണ്ട് കുട്ടിയോട് ചോദിക്കേണ്ടത് എത്ര മാർക്ക് കിട്ടി എന്ന് മാത്രമല്ല, ഒരിക്കൽ ചോദിക്കണം, നിനക്ക് സുഖമാണോ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്നോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ. അവർക്ക് പരിഹാരം ഉടൻ കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നില്ല, പക്ഷെ കേൾക്കാൻ നമുക്ക് കഴിയണം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുതിർന്നവരുടെ കാര്യവും. മക്കൾ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മുതിർന്നവർക്ക് വീട്ടിലൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചേക്കാം. വിരമിക്കല്, സാമ്പത്തിക ആശങ്ക, ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയുടെ നഷ്ടം, മക്കൾ അകലെ കഴിയുന്നത്, ഇവയെല്ലാം ഒരാളുടെ മനസ്സിനെ ബാധിക്കാം. അതുകൊണ്ട് വീട്ടിലുള്ള മുതിർന്ന ആളുകളോട് ഇന്ന് നമുക്കൊന്ന് സംസാരിക്കാം. എന്തുണ്ട് വിശേഷം എന്നൊരു ചോദ്യം പോൽ ചിലപ്പോൾ അവർക്ക് വലിയൊരു കരുതലായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആൻഡ് റേഡിയോ 91.2 കഥ പറയുമ്പോളിന്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മനോഹരമായ ഒരു ചെറുകഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗാലപഗോസ്, ഈ ഒരു പേര് തന്നെ ഒരു പ്രതീകമാണ്. ഗാലപഗോസ് എന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഏറെ ഒറ്റപ്പെട്ട ഒരു ദ്വീപ സമൂഹമാണ്. ആ ഒറ്റപ്പെടലും അവിടുത്തെ ജീവികളുടെ വ്യത്യസ്തമായ പരിണാമവും എല്ലാം തന്നെയാണ് നമ്മൾ ഇവിടെ വായിച്ചെടുക്കുന്നത്. കഥ വെറുമൊരു സംഭവത്തിന്റെ വിവരണം എന്നതിലുപരി മനുഷ്യന്റെ ഉള്ളിലുള്ള ഒറ്റപ്പെടലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അകന്ന് സ്വന്തം ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥയും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് കഥാകൃത്ത് ഈ സന്തോഷ് കുമാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിരവധി കൃതികളുണ്ട്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് അദ്ദേഹം. മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2012 ഏറ്റവും മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന്റെ അന്ധകാരനഴി എന്ന നോവലിനാണ്. അതുൾപ്പെടെ 7 നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നോവലിലും ചെറുകഥയിലുമാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഏറെയും ഉണ്ടായിരിക്കുന്നത്. ഗാലപഗോസ് എന്ന അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരത്തിൽ നിന്നും ഗാലപഗോസ് എന്ന കൃതിയാണ് കഥ പറയുമ്പോളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കേൾക്കാം ഗാലപഗോസ്. ഗാലപഗോസ്, റിംഗ് മാസ്റ്റർ പറഞ്ഞു, ഈ കൂടാരത്തിൽ ഭൂമിയിലെ പലജാതി മൃഗങ്ങളുണ്ട് കൂട്ടരേ. അവയെല്ലാമെല്ലാം നിങ്ങളെ കാണിക്കാനും അങ്ങനെ ഈ ലോകം എത്ര വൈവിധ്യങ്ങളാർന്നതാണെന്നും ബോധ്യപ്പെടുത്തുവാനുമാണ് ഞങ്ങൾ ഇതാ ഇവിടെ നിങ്ങളുടെ നഗരത്തിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു ചേർന്നിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. നാനാദേശക്കാരായ ഈ ജീവികൾക്കും അല്പമൊരവകാശം ഭൂമിയുടെ മേലുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലോകം മൊത്തമായും പ്രളയത്തിനടിപ്പെടുമ്പോൾ നോഹയ്ക്ക് രക്ഷിക്കാവുന്ന അത്രയും ജീവജാലങ്ങളുടെ പേടകമാണ് ഞങ്ങളുടെ കൂടാരമെന്ന് പറയുവാൻ എന്നെ അനുവദിക്കുക. കുട്ടികളെ, വെറുതെ നോക്കി നിൽക്കാതെ വീറോടെ ഒന്ന് കൈയടിച്ചോളൂ. പോരാ പോരാ, ഒരുശിരുമില്ലാത്ത തലമുറയാണല്ലോ സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്. കൊച്ചു ചെറുപ്പത്തിലെ കണ്ണടയിട്ടും ഗൗരവം പൂണ്ടും നിങ്ങളാകെ വയസ്സന്മാരായി കഴിഞ്ഞു. തെറ്റിയും തെന്നിയും നടക്കേണ്ടുന്ന നിങ്ങളുടെ പ്രായത്തിൽ എല്ലാവരും പട്ടാളച്ചിട്ട നടിക്കുന്നു. ഒന്ന് പറയാം, വേച്ച് നടക്കാനും വാക്കുകൾ തെറ്റായി ഉച്ചരിക്കാനും ഏത് നട്ടപ്പാതിരയ്ക്കും എഴുന്നേറ്റിരുന്ന് അലറിക്കരയാനും പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ലോകം ശിശുക്കളെപ്പോലുള്ളവരുടേതാകട്ടെ. അതിനാൽ കൈയടിക്കുക. വലിയ ആളുകൾ രണ്ട് കൈ ചേർത്തുണ്ടാക്കുന്ന ശബ്ദം ഒറ്റക്കൈ കൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. ഏതാണ്ട് മുൻപെന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത്തരമൊരു സംഘം ഗ്രാമത്തിൽ വന്നാൽ കുട്ടികളെ, ഞങ്ങൾ വീടുപേക്ഷിച്ച് അതിനെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മറ്റെന്തോ ഉള്ളൂ. മറ്റൊരു ലോകത്തെക്കുറിച്ച് അന്വേഷണം എത്ര കൗതുകകരമായിരുന്നു. കാലം മാറി മാറി വന്ന് എവിടെയും ഭയങ്കരന്മാരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവറ്റ പെരും വയറുകൾ കൊണ്ട് ലോകമെല്ലാം തിന്നൊടുക്കുന്നു. രണ്ട് കാലുകൊണ്ട് 3 വെച്ച് പ്രപഞ്ചമാകെ അളന്നെടുക്കുന്നു. ഒറ്റ നോട്ടം കൊണ്ട് സർവവും ഭസ്മമാക്കുവാൻ പോകുന്ന അവരുടെ കണ്ണുകളിലെ ശിവശക്തി ഈ മനുഷ്യരെ കൊണ്ട് ഭൂമി പൊറുതി മുട്ടിയിരിക്കുകയാണ്. അതിനാൽ കുഞ്ഞുങ്ങൾക്ക് പാരിതോഷികമായി ഈ കാഴ്ചകൾ ഞാൻ സമർപ്പിക്കുന്നു. അവർ ആവോളം ആസ്വദിക്കട്ടെ. അച്ഛനമ്മമാരെ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയാം. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അവരുടെ ആയുസ്സിലെ ഏറ്റവും ലോലമായ നന്മകളിലൂടെയാണ് നാം ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടാൻ പോകുന്നത്. അവരുടെ നിശ്വാസത്തിന്റെ വിശുദ്ധിയിൽ നിന്നേ ഇനി പൂക്കൾക്ക് വിരിയാനൊക്കൂ. ഇതൊക്കെ നിങ്ങളെ അറിയിക്കാനുള്ള ഭാഗ്യം. സംഗതിവശാൽ ഞങ്ങൾക്ക് വന്നു ചേർന്നേ ഉള്ളൂ. പണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് പ്രാവുകളെപ്പോലെ വെളുത്ത താടിയുള്ള എൻ്റെയൊക്കെ ബാല്യത്തിൽ ഞാൻ ഓർമ്മിക്കട്ടെ. എൻ്റെ അമ്മ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോയി വന്ന ശേഷം വലിയൊരു ചൂട്ടുമെടുത്ത് തൊടിയിലേക്ക് ഇറങ്ങുകയായി. ചട്ടയും മുണ്ടുമായിരുന്നു അവരുടെ വേഷം. അവരങ്ങനെ വല്ലാത്ത അലിവോടെ ചെന്ന് മരത്തിൻ്റെ ചില്ലയിൽ കൂടുകൂട്ടിയിരുന്ന ഭയങ്കരന്മാരായ കടന്നലുകളെ ഒറ്റ വെപ്പിന് കത്തിക്കും. എത്രയും ദയവായി എന്ന് ഞാൻ ഊന്നുകയാണ്. പുണ്യവാളന്മാരെ, അത്രയും വീരതുള്ളൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ലോകയാത്രകൾക്കിടയിലൊന്നും കണ്ടിട്ടേയില്ല. സത്യമാണ് പറയുന്നത്, ഒറ്റ കടന്നൽ കുഞ്ഞു പോലും ആ ദഹനകാരുണ്യത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നില്ല. അതൊരു പതിവായിരുന്നു അക്കാലത്ത്. ഞങ്ങൾ കുട്ടികൾ നിങ്ങളുടെ പോലെ ഒറ്റ കുഞ്ഞിനെ മാത്രം പ്രസവിച്ചു നിർത്തുന്ന അമ്മമാരുടെ കാലമല്ല അത്. ഇതെന്താണ് അമ്മച്ചി എന്ന് ചോദിച്ചാൽ, പൊന്നുമക്കളെ, അതുങ്ങള് പെരുകി നിങ്ങളെ കുഞ്ഞു ദേഹത്തിൽ തൂശി പോലെ കുത്തി നോവിക്കില്ലേ എന്നുത്തരം കിട്ടും. എൻ്റെ അമ്മ ദൈവഭയമുള്ളവളായിരുന്നതിനാൽ എല്ലാ ആഴ്ചയും ഈ ഒരു കാര്യം വേദനയോടെ കുമ്പസരിക്കുമായിരുന്നു. നിങ്ങൾ ചിരിക്കുകയാണോ? ഒരു കടന്നൽ, അതിൻ്റെ കുഞ്ഞുങ്ങൾ, അവയുടെയും കുഞ്ഞുങ്ങൾ, ഇങ്ങനെയെല്ലാം ചേർന്ന് നമ്മയൊക്കെ മൂടി ഒരു കടന്നൽ പുറ്റാക്കി മാറ്റുന്ന രംഗം ഓർത്തു നോക്കിയിട്ടുണ്ടോ? ആ, അതാണ് പ്രശ്നം. എന്നാൽ ഞാൻ വലുതായപ്പോൾ ഒരു കടന്നൽ കൂട് തേടി എത്ര ദൂരം നടന്നു. പ്രിയമുള്ളവരെ, ഭൂമിയിലെ എല്ലാ അമ്മമാരും ഇങ്ങനെ കടന്നലുകൾക്ക് തീ വയ്ക്കുകയായിരുന്നുവെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ ഈ ചില്ലുകുപ്പിയിൽ ഏകനായി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കടന്നൽ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒരിക്കലും അരുതാത്ത അതിൻ്റെ ഘോരമായ ഏകാന്തതയിൽ എനിക്ക് ദുഃഖമുണ്ട്. അതിൻ്റെ വംശം നിലനിൽക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ കടന്നലിന് ഒരു ഇണ തേടുക എന്ന ദുഷ്കരമായ കൃത്യം എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഒന്ന് കുത്തി നോവിക്കാൻ പോലും ഒരെണ്ണം. നമ്മൾ മനുഷ്യരുടെ പിന്നാലെ കൂടുമോ എന്ന് സംശയമാണ്. ഇനിയും ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊച്ചു ചോദ്യം, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എവിടെയാണ് ഈ ഭൂമിയുടെ അച്ചുതണ്ട്? അതെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാലചക്രത്തിൻ്റെ പാതയിലൂടെ ഇങ്ങനെ നിർത്താതെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ കടവുകോൽ എവിടെയാണ്? വേണ്ട വേണ്ട, അക്ഷാംശവും രേഖാംശവും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ വാക്കുകൾ അവർക്ക് തന്നെ അബദ്ധ പഞ്ചാംഗങ്ങളിൽ നിന്നും കിട്ടിയവ ആവർത്തിക്കേണ്ടതില്ല. പകരം ഭാവനയെ തുറന്നുവിടൂ. ശലഭങ്ങളെപ്പോലെ എവിടെയാണ്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഈ താടി വെളുത്ത് പഞ്ഞിയാകും വരെ ഞാൻ ഈ മണ്ണിലാകെ സഞ്ചരിക്കുകയായിരുന്നു. എനിക്കുറപ്പ് പറയാനാകും, അത് മരുഭൂമിയുടെ ഏറ്റവും നടുക്കാണ്. കടലിലോ കൊടും മഞ്ഞുമലകളിലോ അല്ല. എന്തെന്നാൽ കാറ്റൊരു തിരുവുകോലായി കറങ്ങി ആഞ്ഞു വീശാൻ ആരംഭിക്കുന്നത് മരുഭൂമിയുടെ നാഭിയിൽ നിന്നാണ്. അതെ, എനിക്കുറപ്പ് പറയാനാകും. അതിനാൽ ഭൂമിയാകെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തീ പിടിച്ച തലച്ചോറുള്ള മരുഭൂമിയിലാണ്. നിങ്ങളുടെ പ്രവാചകന്മാർ അവിടെ തന്നെയാണല്ലോ ജനിച്ചതും. ഇതാ, ഈ മണൽ മേഖലയുടെ പ്രതിനിധിയായി ഭാവനയിലെ മണൽക്കാടുകൾ ഇപ്പോഴും അലഞ്ഞു തീർക്കുന്ന വൃദ്ധനായ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സംഘത്തലവനായ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖഛായയുള്ള ആ മനുഷ്യൻ ഒരു കൂട് സ്വയം തള്ളിക്കൊണ്ടു വന്നു. നഴ്സറി റൈമുകൾക്കൊപ്പം ചിട്ടയോടെ കൈയടിച്ച് ശീലിച്ച കുട്ടികൾ അവിശ്വാസം നിഴലിക്കുന്ന കണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു. അത് ഒരൊട്ടകമായിരുന്നു. അതിൻ്റെ കണ്ണുകൾ അനന്തതയിലേക്ക് നീണ്ടു. ഏറ്റവും ശാന്തമായ കണ്ണടകൾ ധരിച്ചിട്ടും അതിൻ്റെ കണ്ണിലെ പ്രാചീനതയുടെ ആഴം അവർക്കളക്കാനാകുമായിരുന്നില്ല. അവരുടെ കൊടിയുടെ കുഞ്ഞു സ്വരങ്ങളെയും റിംഗ് മാസ്റ്ററുടെ കനമുള്ള മൂളലുകളെയും എന്തിന്? തൻ്റെ കൂടിൻ്റെ ബലവത്തായ ഇരുമ്പ് കമ്പികളെപ്പോലും നിർവികാരമായ ഒരു നോട്ടത്തോടെ അതവഗണിച്ചു. അപ്പോൾ അവിടെ കൂടിയിരുന്ന കുട്ടികളെല്ലാം ചേർന്ന് നേർത്ത കയ്യടിയോടെ മരുഭൂമിയിലെ കപ്പൽ, മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിച്ചു പറയുകയായിരുന്നു. അവരുടെ ശബ്ദങ്ങളൊന്നും ഉന്നതനായ ആ മൃഗത്തിൻ്റെ കർണപുടങ്ങളിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. ഒട്ടനേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുണ്ടുകൾ ഒരു വശത്തേക്ക് നീക്കി പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ തൻ്റെ കൂട്ടിലെ ചക്രങ്ങളുടെ സഹായത്തോടെ അടഞ്ഞ കൂടാരത്തിൻ്റെ വിധാനങ്ങൾ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് പോയി. റിംഗ് മാസ്റ്റർ വൃത്താകൃതിയിലുള്ള പ്രദർശന സ്ഥലം മുഴുവൻ ചിന്താക്രാന്തനായി നടന്നു തീർക്കുകയായിരുന്നു അപ്പോൾ. കുറച്ചു നേരത്തെ മൗനം കൂടാരത്തിൽ നിറഞ്ഞു. പിന്നെ അയാൾ തുടർന്നു, കൂട്ടരെ, ഭൂമിയിലെ ജീവജാലങ്ങൾ എന്നെ എല്ലാ കാലത്തും ആകർഷിച്ചിരുന്നു. അവയുടെ വൈവിധ്യം, ആക്രമണവും പിൻവാങ്ങലും ഇണചേരലും അങ്ങനെയെല്ലാം തന്നെ. എന്നാൽ ഞാൻ തികച്ചും ആരാധനയോടെ കാണുന്ന ഒരു മൃഗമുണ്ട്. അതിന്റെ വന്യമായ പ്രണയഭേരികൾ പർവ്വതങ്ങളെ കുലുക്കുന്നു, അലർച്ചകൾ കിളുന്നു മാൻകുട്ടികളെ ദൂരങ്ങളുടെ കാമുകരാക്കുന്നു. ഒന്നാലോചിച്ചാൽ എത്ര ഉചിതജ്ഞതയോടെയാണ് ഒരു രാജാവിന്റെ പട്ടം നാം അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. അയാൾ അത്രയും പറഞ്ഞു തീർന്നപ്പോൾ കൂടുതൽ ബലവത്തായ ഇരുമ്പുകമ്പികളുടെ ബന്ധനത്തിൽ ഒരു സിംഹം പ്രത്യക്ഷനായി. കൂടിനുള്ളിൽ വല്ലാത്തൊരു വേഗത്തോടെ അത് ഉലാത്തിക്കൊണ്ടിരുന്നു. ആദ്യം നടന്ന ദിശയിൽ കൂടിൻ്റെ ഭിത്തി എത്തുന്നതിനു മുമ്പായി അല്പനേരം നിൽക്കും, പിന്നെ തിരിച്ചു നടക്കും. ഇത് നിർത്താതെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അസാധാരണമെന്ന് പറയട്ടെ, കുട്ടികളത് പേടിയോടെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ നടത്തത്തിനിടയിൽ ഒരിക്കൽ പോലും വന്യമായ ഒരലർച്ച കാണികൾക്ക് ലഭിച്ചതേയില്ല. കാർട്ടൂണുകളും വന്യജീവികളുടെ സീരിയലുകളും കണ്ടു പരിചയിച്ച കുട്ടികൾ ഈ മൃഗങ്ങൾ ഉടുപ്പിടാതെ നിൽക്കുന്നത് എന്താണെന്ന് മാത്രം രക്ഷിതാക്കളോട് ചോദിച്ചുകൊണ്ടിരുന്നു. പ്രദർശനം നീണ്ടുപോവുകയാണ്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം എല്ലാവരെയും അമ്പരപ്പിച്ചു. ഞങ്ങൾ ഒരിക്കലും കാണാത്ത വിവിധ നിറമുള്ള ഇഴജന്തുക്കൾ, കുങ്കുമ ചുണ്ടുള്ള വലിയ തത്തകൾ, 14 ലോകങ്ങളും വായിലൊളിപ്പിക്കാവുന്ന നീർക്കുതിരകൾ, കൂടിൻ്റെ അഴികൾക്കുള്ളിൽ കോപവും സ്നേഹവും കലർത്തി പരസ്പരം അറിഞ്ഞുകൊണ്ടിരുന്ന പ്രത്യേകതരം കുരങ്ങുകൾ, പല നിറങ്ങളിൽ കൂടാരമാകെ പാറി നടന്ന പൂമ്പാറ്റകൾ. കൂടാരം അത്ഭുതങ്ങളുടെ പേടകം തന്നെയായിരുന്നു. നഗരത്തിലെ പ്രദർശനം ആഴ്ചകൾ നീണ്ടുപോയി. ഇപ്പോൾ കൂടാരത്തിലെ ആളുകൾ ഞങ്ങൾക്ക് പരിചിതരായി തീർന്നിരിക്കുന്നു. ആദ്യമെല്ലാം യാത്രാക്ഷീണം പ്രകടമായിരുന്ന അവരുടെ കണ്ണുകൾക്ക് തിളക്കം കൈവന്നു. സൈക്കിളിൽ അഭ്യാസം നടത്തുന്ന ചിലരെങ്കിലും നഗരപ്രാന്തങ്ങളിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. വിചിത്രമായ ഒരു വസ്തുത, കൂടാരത്തിന് വെളിയിൽ അവർ നമ്മൾ സാധാരണക്കാരെ പോലെ മാത്രമേ സൈക്കിൾ ചവിട്ടുമായിരുന്നുള്ളൂ എന്നതാണ്. പാതയുടെ നിയമങ്ങൾ അവർ കണിശമായും പാലിച്ചു. അസാധാരണമായ അഭ്യാസങ്ങൾ ചെയ്യുന്നവരെങ്കിലും അവരുടെ നടത്തത്തിൻ്റെ ലാളിത്യവും സംഭാഷണങ്ങളിലെ വിനയവും മറക്കാനാവുകയില്ല. പക്ഷേ വയസ്സനായ റിംഗ് മാസ്റ്റർ കാര്യമായൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല. അയാൾ കൂടാരത്തിനകത്ത് തന്നെ സജ്ജമാക്കിയിരുന്ന് ചെറിയൊരു ടെൻറ്റിൽ കഴിഞ്ഞുകൂടി. പഞ്ഞിയെല്ലാം ഒരരികിലേക്ക് ക്രമം തെറ്റിക്കിടക്കുന്ന ഒരു പഴഞ്ചൻ കിടക്കയിൽ പകൽ മുഴുവനും ആർക്കും വ്യക്തമാകാത്തൊരു വിചിത്ര സംഗീതവും കേട്ട് അയാൾ അങ്ങനെ കിടക്കുകയായിരിക്കും. ഒന്നുറപ്പാണ്, അതികഠിനമായ ദുഃഖം ആ മുഖത്തുണ്ട്. ചിന്തകൾ ഒന്നിൽ നിന്നൊന്നായി ബഹുദൂരം യാത്ര ചെയ്യുകയാണ്. വിഷാദത്തിൻ്റെ നിഴലുകൾ ആ കണ്ണുകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷമായിരുന്നു. ഇപ്പോഴീ കൂടാരം നമ്മുടെ നഗരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. കൂടാരം നാട്ടിയ ഇരുമ്പു തൂണുകൾക്ക് സാധിക്കുമെങ്കിൽ വേരുകളാഴ്ത്തി ഈ ഭൂമിയിൽ തന്നെ തുടരാവുന്നതേയുള്ളൂ. ഒടുവിൽ അപ്രതീക്ഷിതമായ ഒരു ദിവസം സംഘം യാത്ര തുടരാൻ തീരുമാനിച്ചിട്ടുള്ളതായി വാർത്ത പരന്നു. അതുകാരണം ആഴ്ചയുടെ അവസാന ദിവസം പതിവിലേറെ ആളുകൾ പ്രദർശനത്തിനെത്തിച്ചേർന്നു. ഏറെ നാളുകൾക്ക് ശേഷം റിംഗ് മാസ്റ്റർ തൻ്റെ ഗംഭീരമായ ശബ്ദത്തിൽ സംസാരിക്കുകയായിരുന്നു. നന്നായി, അയാൾ തുടങ്ങി, നിങ്ങൾ കുഞ്ഞുങ്ങളെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു, അത്രയും നന്ന്. ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ ലോകം ശിശുക്കളെപ്പോലുള്ളവരുടേതായിരിക്കുന്നുവെങ്കിൽ ഒരു തോട്ടത്തിൽ വിരിയുന്ന പൂക്കളിൽ ഞാൻ കുഞ്ഞുങ്ങളുടെ ചിരി കാണുന്നു. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു കാലത്ത് കുഞ്ഞു ചിരികളിൽ വിരിഞ്ഞിരുന്ന നിങ്ങളെല്ലാം വലിയ മനുഷ്യരായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നും നിങ്ങളെ വിസ്മയം കൊള്ളിക്കുന്നില്ല, കഷ്ടമെന്ന് പറയാം. നിങ്ങളുടേത് മാത്രമായ ദുസ്വപ്നങ്ങൾ കണ്ടു പേടിച്ച ഈ കുട്ടികളും ചിരി മറന്നു പോയിരിക്കുന്നു. ഞാൻ പഴങ്കഥകളിലെ നന്മകൾ പറഞ്ഞ് നിങ്ങളെ വിമർശിക്കുകയല്ല, പുത്തൻ ദേശങ്ങളുടെ, പുത്തൻ കാലത്തിൻ്റെ, പുത്തൻ ജീവിതത്തിൻ്റെ തന്നെയും ആരാധകനാണ് ഞാൻ. എന്നാൽ ഈ പ്രദർശനമൊക്കെ നടത്തുമ്പോഴും വല്ലാത്തൊരു കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു. അത്രയും പറഞ്ഞ് അയാൾ ചിന്താമഗ്നനായി നടന്നു തുടങ്ങി. ഭാരമേറിയ ആ കാൽവെപ്പുകൾ ടെൻറ്റിനെ തന്നെ കുലുക്കിയിരുന്നു. കൂടാരത്തിലെ അഭ്യാസികൾ സൈക്കിളുകളും തൂക്കിക്കെട്ടിയ ട്രപ്പീസ് ബാറുകൾ, പല നിറത്തിലുള്ള അസംഖ്യം വിളക്കുകൾ ഒക്കെയും ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. മൃഗങ്ങൾ താമസിച്ചിരുന്ന കൂടാരത്തിൻ്റെ ഉൾവശം ഞങ്ങൾക്ക് കാണാനാകുമായിരുന്നില്ല. ആ ഭാഗം ആകാശനീലിമയുള്ള ഒരു വിരി കൊണ്ട് പ്രത്യേകം മറച്ചിരുന്നു. അയാൾ തുടർന്നു, ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹം കൊണ്ട് ആ പാവം സ്ത്രീ തൊടിയിലെ കടന്നൽ കൂടുകൾ ഒന്നാകെ തീവയ്ക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ അമ്മമാർ കുഞ്ഞുങ്ങളോടുള്ള അന്ധമായ സ്നേഹലാളന മൂലം അഗ്നിക്കിരയാക്കിയ കടന്നൽ കൂടുകളാണ് എന്റെ ശിരസിൽ അത്രയും. അവയോ ആർത്തമായ നിലവിളികളോടെ എന്നെ പിന്തുടരുകയും ഒരുപക്ഷെ എങ്ങുമുറയ്ക്കാതെ ഈ ലോകം മുഴുവൻ ഞാൻ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനുള്ള കാരണവും അതുതന്നെയല്ലേ? ഇങ്ങനെ എല്ലാ കടന്നലുകളും ഇഴജന്തുക്കളും പാറ്റകളും മത്സ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒക്കെയും വിസ്മൃതമാക്കുന്ന ഒരു പ്രളയകാലത്ത് ജീവന്റെ പെട്ടകം നാം എങ്ങനെ നിറയ്ക്കും? ഈ ഒരു കുറ്റബോധം എന്നെ പീഡിപ്പിച്ചിരുന്നു. എന്നും എവിടെയും മനുഷ്യരെ, നിങ്ങൾ ഈ കൂടാരത്തിലെ പലജാതി മൃഗങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മൃഗങ്ങൾ നിങ്ങളോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന്? ദൈവം അകാരത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം മനുഷ്യരെ അവ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ കുട്ടികളെ, നിങ്ങൾ അവരെ കാണുന്നു, അവർ നിങ്ങളെയോ? സൂക്ഷിച്ചു നോക്കൂ, ഈ കൂടാരത്തിലെ മൃഗങ്ങളൊന്നും നിങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല. സത്യമായും അവ ഒരിക്കൽ പോലും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പന്ത് കളിക്കുന്ന കരടിയോ അഭിവാദ്യം ചെയ്യുന്ന ആനയോ കണക്ക് കൂട്ടുന്ന പട്ടിയോ പുലിയോ ഒന്നും നിങ്ങളുടെ നാഗരികതയെ നോക്കുന്നത് പോലുമില്ല. പശ്ചാത്താപ വിവശനായി രാത്രികളിലേറെയും ഞാൻ ഉരുകിത്തീരുകയായിരുന്നു. സുഹൃത്തുക്കളെ, നഗരത്തിൻ്റെ വന്യതയിലേക്ക് ഇവയെ എങ്ങനെ വലിച്ചെറിയുമെന്ന ഭീതി കൊണ്ട് മാത്രം ശിരസിൽ നിറച്ചും പാപബോധവുമായി ഞാൻ ഈ ഭൂമിയെ ഭ്രമണം ചെയ്തു. ഒരുപക്ഷെ അവ എന്നോടിണങ്ങുകയും ചെയ്തിരിക്കണം. പ്രായച്ചിത്തത്തിൻ്റെ ഒരു ചെറുവിരലനക്കം എന്നോണം ഒറ്റക്കടന്നലിനെ ഞാൻ എൻ്റെ നെറ്റിയിൽ തന്നെ വയ്ക്കുമായിരുന്നു. നീലവിഷം പേറുന്ന പൂമ്പാറ്റകളെ കൂട്ടിൽ തന്നെ കിടത്തിയിരുന്നു. ഒറ്റയ്ക്ക് അതും വിശന്നിരിക്കുന്ന പുലിയുടെ കൂട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. പക്ഷേ ഒരു കടന്നൽ കുത്തോ സർപ്പദംശനമോ ഒന്നും കൊണ്ടും അവയെന്നെ അനുഗ്രഹിച്ചിട്ടില്ല. കൂടുകളിലുള്ള ചെറുതും നിസ്സാരവുമായ ലോകങ്ങൾ കൊണ്ട് അവയെല്ലാം ഈ ഭൂമിയെ മൊത്തമായും അളന്നെടുക്കുകയായിരുന്നുവെന്ന് ഞാൻ എൻ്റെ സന്ധ്യയിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അത്രയും നല്ലത്! എത്ര അന്തസാരശൂന്യമായ ലോകമാണ് നമ്മുടേത്! ഈയിടെ കാണികളിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളെ ജന്തുക്കളെയും കൊണ്ട് ഒരു ചൂഷകനെ പോലെ ഊരു ചുറ്റുകയായിരുന്നില്ലേ? അക്ഷരം പ്രതി ശരിയാണ് സ്നേഹിത. എന്നാൽ ആവേശത്തിനിടയ്ക്ക് അദ്ദേഹം വിട്ടുപോയ ഒരു ചെറിയ സംഗതി കൂടിയുണ്ട്. ഇക്കാലം അത്രയും ഏകനായി ഞാനും ഊരു ചുറ്റുകയായിരുന്നു. എൻ്റെ ഏകാന്തതയെ നമ്മുടെ സ്നേഹിതൻ വിട്ടുകളഞ്ഞു. പോരാ, ഈ മൃഗങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരേട് ഞാൻ എൻ്റെ ജീവിതത്തിലും പകർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു വലിയ അധ്യായം, എൻ്റെ അടുത്ത ഇനം അതാണ്. അപ്പോൾ കൂടാരത്തിലെ നീലവിരിപ്പുകൾ രണ്ടായി പിളർത്തിക്കൊണ്ട് ഒരു കൂട് പ്രദർശന മധ്യത്തിലേക്ക് വന്നു. അരങ്ങിലെ ഇരുണ്ട പ്രകാശത്തിൽ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല, ആ കൂടിൻ്റെ ഒരു മൂലയിൽ കൂനി കൂടിയിരിക്കുകയായിരുന്നു അത്, ഒരു മനുഷ്യൻ. കുട്ടികൾ വിളിച്ചു പറഞ്ഞു. അതെ, അയാൾ സമ്മതിച്ചു. ഇതാ, ഒരു മൃഗത്തിൻ്റെ എല്ലാ ഏകാന്തതയും ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, എന്നെയും നിങ്ങളെപ്പോലെയും ഒരാൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ ഒരാൾ. ആളുകൾ അവിശ്വാസത്തോടെ അരങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സംഘത്തലവൻ മുഴക്കത്തോടെ തുടർന്നു, വിശ്വാസമാവുന്നില്ല അല്ലേ കൂട്ടരെ? ഇതെൻ്റെ മകനാണ്, എൻ്റെ ചോര തന്നെ ഇവനിലും പ്രവഹിക്കുന്നു. കൂടാരം ഒരു നാടകശാലയായി അതിവേഗം മാറുകയാണെന്ന് തോന്നിച്ചു. വെളിച്ചത്തിന് കൂടുതൽ ദുരൂഹത കൈവന്നു. പക്ഷേ സർക്കസിലെ അഭ്യാസികളെല്ലാം ഇതൊക്കെയും വെറും സാധാരണമെന്ന മട്ടിൽ കണ്ട് തങ്ങളുടെ പ്രകടനങ്ങൾക്കായി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ കൂടാരത്തിൻ്റെ പിന്നിൽ നിന്നും ചെറിയ ഒച്ചകൾ ഉയർന്നു, പിന്നെ വലുതായി. ഗ്യാലറികളിൽ നിന്ന് ഇറങ്ങി വന്ന ചെറുപ്പക്കാർ സംഘത്തലവനോട് പറഞ്ഞു, ദ്രോഹി, ചോരയും നീരുമുള്ള ഒരു മനുഷ്യനെ ജന്തുവിനെ പോലെ അടച്ചിട്ടിരിക്കുന്നു. തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇയാളൊരു പെരുങ്കള്ളനാണ്, ഞങ്ങളിത് ആദ്യം മുതലേ ഊഹിച്ചതാണ്. എന്തെങ്കിലും കാട്ടി പിഴച്ചു പോകട്ടെ എന്ന് കരുതി. കളിച്ച് കളിച്ച് കളി കാര്യമാക്കിയിരിക്കുന്നു. എടോ പരട്ട കിഴവ, അയാൾ തുറന്നുവിട്. നിയമപാലകരുടെ നിരയും മുന്നിൽ വന്നു. ഞാനൊരു തടസ്സമല്ലല്ലോ. കയ്യിലെ നീണ്ട ദണ്ഡുയർത്തി റിംഗ് മാസ്റ്റർ പറഞ്ഞു, എന്നാലൊക്കെയും അടിപ്പെടുന്ന പ്രളയത്തിൽ ജീവന്റെ പെട്ടകം നിറയ്ക്കാൻ ഞങ്ങളുടെ കുലത്തിൽ നിന്നാരും വേണ്ടെന്നാണോ? തൻ്റെ ഒരു പെട്ടകം, അതിൽ താൻ കയറിയിരുന്നു തുഴഞ്ഞു. അതിനുശേഷം ഒരുവൻ കൂടിനടുത്തേക്ക് ചെന്ന് അതിൻ്റെ ഇരുമ്പ് സാക്ഷ ഊരാൻ തുടങ്ങി. അപ്പോൾ റിംഗ് മാസ്റ്റർ തൻ്റെ ദണ്ഡുയർത്തി ഉറക്കെ പറഞ്ഞു, അടങ്ങൂ യുവാവേ, അതിനു മുൻപ് നീതിപൂർവകമായ മറ്റൊന്ന് ചെയ്യാനുണ്ട്. എന്നിട്ടു മാത്രം മതി ഇതെല്ലാം. കണ്ണടച്ചു തുറക്കും മുമ്പ് കൂടാരത്തിൻ്റെ വിരിപ്പുകൾ ഭേദിച്ച് ഒട്ടേറെ കൂടുകൾ അരങ്ങിലെത്തി. ആനകൾ, മയിലുകൾ, ഒട്ടകങ്ങൾ, പാമ്പുകൾ, പുലികളും സിംഹങ്ങളും, അങ്ങനെ ലോകത്തിലെ എല്ലാ ജന്തുക്കളും ഒറ്റയായോ ഇണയായോ അവരിലുണ്ടായിരുന്നു. തുറക്കൂ, അയാൾ ആജ്ഞാപിച്ചു. പെട്ടെന്ന് ജീവനക്കാർ വന്ന് ആ കൂടുകൾ ഒന്നൊന്നായി തുറന്ന് മൃഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഗ്യാലറികളിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ പേടിച്ചു വിവശരായി. അവർക്ക് ചലിക്കാനാവാത്ത വിധം സംഘത്തലവൻ തൻ്റെ ദണ്ഡ് നീട്ടിപ്പിടിച്ചിരിക്കുന്നു. എല്ലാം തകരട്ടെ, ഈ ഭൂമി പ്രളയത്താൽ മൂടട്ടെ, നിന്ദ്യരായ മനുഷ്യർ തുലയട്ടെ, ഒന്നും അവശേഷിക്കുകയില്ല, ഒന്നും. ഒരു ദുർമന്ത്രവാദിയെപ്പോലെ അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, പുറത്തു വന്ന മിക്ക മൃഗങ്ങളും ഒരു ഭാഗത്ത് കൂനിക്കൂടിയിരുന്നു. ചുറ്റും ഇരുമ്പ് കൂടുകളുണ്ടെന്ന വിശ്വാസത്തിലാണെന്ന് തോന്നും. അവയുടെ ഇരുപ്പ് കണ്ടാൽ മൃഗരാജനായ സിംഹം ഉലാത്തുകയായിരുന്നു. അതും കുറച്ചു ദൂരം പോയി പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് പിന്നെയും നടന്ന് ഉലാത്തൽ തുടർന്നുകൊണ്ടിരുന്നു. മരുഭൂമിയിലെ കപ്പൽ എന്ന് കുട്ടികൾ ആർത്തു പറഞ്ഞ ഒട്ടകം അനന്തവും ശൂന്യവുമായ അകലങ്ങളിലേക്ക് നോട്ടം തുടർന്നു. പല നിറമുള്ള ശലഭങ്ങൾ ഒത്തുചേർന്ന് വെളുപ്പുണ്ടാക്കുകയും പിരിഞ്ഞ് നാനാ നിറങ്ങളാവുകയും ചെയ്തു. പടുകൂറ്റ നാമകൾ, തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകം, അർത്ഥനിമീലിതനായ പുലി, ഉലാത്തുന്ന സിംഹം, ചുറ്റിപ്പിണയുന്ന പാമ്പുകൾ, പേടി തോന്നും വിധം വലിപ്പമുള്ള പല്ലികൾ, നൃത്തം ചെയ്യുന്ന മയിൽ, വായുവിൽ തൂങ്ങിക്കിടന്ന സ്വപ്നങ്ങൾ, തലതിരിച്ചു കാണാൻ കെൽപ്പുള്ള വവ്വാലുകൾ, വാ തുറന്നു പിടിച്ച നീർക്കുതിര, ഗണിത വിദഗ്ധനായ പട്ടി, പ്രണയിച്ചുകൊണ്ടിരുന്ന ചില കുരങ്ങുകൾ, കുറുക്കന്മാർ, പൊയ്ക്കാലുകൾ വെച്ച ചിലന്തികൾ, കൂടാരത്തിലെ നിറങ്ങളെ അനുനിമിഷം മാറ്റിക്കൊണ്ടിരുന്ന ഉരഗശ്രേഷ്ഠരായ രണ്ട് ഓന്തുകൾ എന്നിങ്ങനെ പലജാതി ജന്തുക്കൾ, തല ഉയർത്താതെ നിന്ന ഒരു മനുഷ്യൻ, എല്ലാം ചേർന്ന് ഒരിക്കൽ അഗ്നിക്കിരയാവുകയും പ്രപഞ്ചത്തിലെ സൃഷ്ടി വൈവിധ്യങ്ങൾ മുഴുവൻ സമന്വയിക്കുകയും ചെയ്തിരുന്ന പ്രാചീനമായൊരു ദ്വീപായി മാറുകയായിരുന്നു അവിടം. ഗാലപ്പഗോസ് എന്ന കൃതിയുടെ വായനയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ കൃതിയുടെ കേൾവിക്ക് ശേഷം, നമ്മളെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അകന്ന് സ്വന്തം ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയും അങ്ങനെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഥ നമുക്ക് കാണാനാകുന്നത്. അതുകൊണ്ട് തന്നെ ഗാലപ്പഗോസ് എന്ന കൃതി ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത മാത്രമായി തീരുന്നില്ല, മനുഷ്യനെ തന്നെ മനുഷ്യന്റെ മാനസികാവസ്ഥയുടെ ഒരു പ്രതീകമായി തന്നെ നമുക്ക് വായിക്കാം. കഥ പറയുമ്പോളിൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു കഥയുമായി നമുക്ക് ഒത്തുചേരാം. കഥ പറഞ്ഞു കൂടെയുണ്ടായിരുന്നത് ഞാൻ ഗോപിക, സാങ്കേതിക സഹായം സഫീർ ഖാൻ.
1: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ, ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 949509537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക ഗിടതക തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും തകതിയും

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

അറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ പറയുന്ന ചക്കത്തരം ഒരു ജഗ മനസ്സിന് വേ മടിയിൽ വേ.

0: ആർജിനി ഭഗവതി അടിയനിൽ അങ്ങോടി മിത്തിരി അണിയണമേ.
1: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: നമസ്കാരം, എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്, വൈദ്യുതി ഉപഭോഗം. നമ്മുടെ ലൈഫിൽ ഇന്ന് വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാനാവില്ല അല്ലെ. വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങൂ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്, പവർ കട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈദ്യുത ബില്ല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. എനർജി എഫിഷ്യൻസി, വൈദ്യുതി കാര്യക്ഷമത, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒരു യൂട്യൂബറുമായ സോനു ആണ്. നമസ്കാരം, സ്വാഗതം. അപ്പോ ഇന്ന് നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വൈദ്യുതി നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജ കാര്യക്ഷമതയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണത്?
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജ കാര്യക്ഷമതയ്ക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനമായിട്ടും നമ്മളൊരു വ്യക്തി എന്ന രീതി നോക്കുമ്പോൾ നമ്മൾ ഊർജം എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കുറയും. അപ്പം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല് കുറയുന്നതായിരിക്കും. അതുമൂലം ബാക്കി ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി എന്ന രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വൈദ്യുതി ബില്ല് കുറയും എന്നുള്ളത് തന്നെയായിരിക്കും.
1: ഈ എനർജി സേവിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം?
2: എനർജി സേവിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം ഊർജ ലാഭം എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഊർജം കുറച്ച് ഉപയോഗിക്കുക എന്നാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ എനർജി എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഊർജ കാര്യക്ഷമത, അതിന്റെ വാക്കിൽ തന്നെയുണ്ട്, എനർജി അഥവാ ഊർജം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാനിപ്പോ ഒരു റൂമിലേക്ക് കയറുമ്പോൾ അവിടെ സന്ധ്യസമയം വിചാരിക്കുക, അവിടെ കുറച്ച് വെട്ടം കുറവുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഊർജം ലാഭിക്കാൻ വേണ്ടി എനിക്ക് വേണേൽ ലൈറ്റ് ഉപയോഗിക്കാതിരിക്കാം. പക്ഷെ അത് മിക്ക ആൾക്കാരിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരും, ലൈറ്റ് ഉപയോഗിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് ആ റൂമിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഊർജം ലാഭിക്കുമ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുമെങ്കിൽ അതേ സമയത്ത് തന്നെ ആ റൂമിൽ ഉപയോഗിക്കുന്ന ലൈറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്, ഇപ്പൊ അവിടെ ഫിലമെന്റ് ബൾബ് ആയിരുന്നു പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫിലമെന്റ് ബൾബാണ് ആ റൂമിൽ കിടന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കൂടുതലാണ്. അതിന് പകരം ഞാൻ ആ റൂമിൽ തന്നെ LED ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ വൈദ്യുതിയുടെ അളവ് കുറച്ചു, പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരുന്നില്ല, എനിക്ക് വേണ്ട സമയത്ത് ലൈറ്റ് ഉപയോഗിക്കുകയും ചെയ്തു. അതുവഴി എനിക്ക് ഊർജം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ലാഭിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുമെങ്കിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരികയും ഇല്ല, നമുക്ക് ഊർജത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാനും സാധിച്ചു. അപ്പോൾ ഇതാണൊരു ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. സോ ഊർജ ലാഭവും ഊർജ കാര്യക്ഷമതയും, ലാഭം ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുമെങ്കിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നില്ല.
1: ഓക്കെ, അപ്പോ ഈ പറഞ്ഞതിനകത്ത് ഒരു ശീലമുണ്ട്. നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഫിലമെന്റ് ലൈറ്റും ഇപ്പോ കാലം മാറിയപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന LED ലൈറ്റും, ഈ ശീലങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ വൈദ്യുതി ഉപയോഗത്തിന്റെ പല കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന്. ഇത്തരത്തിൽ ചില ശീലങ്ങളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തൊക്കെയായിരിക്കാം?
2: അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഈ ലൈറ്റിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഫിലമെന്റ് ബൾബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ LED ബൾബ് നമ്മളൊരു ലൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വെട്ടത്തിന്റെ അളവ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരേ വെളിച്ചം തരുന്ന രണ്ട് ബൾബ് എടുക്കുകയാണെങ്കിൽ, ഫിലമെന്റും LED എടുക്കുകയാണെങ്കിൽ, LED ബൾബിന്റെ 6 ഇരട്ടിയോളമാണ് ഫിലമെന്റ് ബൾബ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഫിലമെന്റ് ബൾബ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം LED മാറിക്കഴിഞ്ഞാൽ അവിടെ 6-ൽ 1 നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ അത് ഇച്ചിരി കറക്റ്റ് പറഞ്ഞാൽ വാട്ട്സിലാണ് നമ്മൾ വൈദ്യുതിയുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു ഫിലമെന്റ് ബൾബ് 60 വാട്ട്സ് എടുക്കുമ്പോൾ അതേ മുറിയിൽ വെളിച്ചം കിട്ടാൻ LED ബൾബ് വെറും 10 വാട്ട്സ് മതി. ആ നമ്പർ വെച്ച് തന്നെ നമുക്കറിയാം 60-ൽ 10 കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ ബൾബിന്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ട്യൂബ് എടുക്കുവാണെങ്കിൽ ട്യൂബിലും LED ട്യൂബ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം 3-ൽ 1 കുറയ്ക്കാം. പഴയ ടൈപ്പ് ട്യൂബ്, ആ ഗ്ലാസിന്റെ ട്യൂബില്ലേ, ഫ്ലൂറസെന്റ് ട്യൂബ്, ആ ട്യൂബിന് പകരം നമ്മൾ LED ട്യൂബിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം 3-ൽ 1 കുറയ്ക്കാം. അവിടെയും നമ്മൾ ലൈറ്റ് കിട്ടുന്നുണ്ട്, വെളിച്ചം കിട്ടുന്നുണ്ട്, ഉപയോഗത്തെ ബാധിക്കുന്നില്ല. പക്ഷെ കാര്യക്ഷമമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക വഴി കറന്റിന്റെ ബില്ല് കുറയ്ക്കുവാൻ സാധിക്കും.
1: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. നമ്മളോടൊപ്പം ഉള്ളത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനു ആണ്. സോനു, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന വിഷയത്തെ കുറിച്ചാണ്.
1: നമ്മുടെ വീട്ടിലൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിലും അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ഒക്കെ ഫോട്ടോയുടെ മുന്നിൽ നമ്മളൊരു സീറോ ബൾബ് എന്ന് പറഞ്ഞൊരു ബൾബ് മേടിച്ചിടാറുണ്ട്. അപ്പോ അത് മാർക്കറ്റിൽ കിട്ടുന്ന പഴയ ടൈപ്പ് സീറോ ബൾബ് ഉണ്ട്, 15 രൂപയൊക്കെ ആവത്തുള്ളൂ. അത് എടുക്കുന്നത് 13 വാട്ട്സ് ആണ്. അതിനു പകരം ഇന്ന് നമ്മൾ കടയിൽ ചെന്നാൽ LEDയുടെ സീറോ ബൾബ് കിട്ടും. അത് 0.5 അഥവാ 0.5 വാട്ട്സേ എടുക്കത്തുള്ളൂ. അപ്പോ ഇതും നമുക്കൊരു ചേഞ്ച് ആണ്. നമുക്ക് ഫോട്ടോ ഇപ്പം ഇത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുട്ടികളുള്ള വീടുകളിൽ രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ നമുക്ക് വെട്ടം തോന്നരുത്, എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇരുട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഇടാറുണ്ട്. സോ ഈ സമയത്ത് നമ്മൾ ഈ 15 രൂപയുടെ സീറോ ബൾബ് എന്ന പേര് കിട്ടുന്ന ആ പഴയ ടൈപ്പ് ബൾബിന് പകരം LEDയുടെ സീറോ ബൾബിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും വൈദ്യുതി ഉപയോഗം മറ്റേതിനേക്കാളും 1/30 കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ ഒരു ദിവസം പഴയ ടൈപ്പ് ബൾബ് ഇടുന്ന കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മാസം അല്ലെങ്കിൽ 2 മാസം അതേ വൈദ്യുതി ഉപയോഗിച്ച് ആ LEDയുടെ സീറോ ബൾബ് കത്തിക്കാൻ സാധിക്കും. സോ ലൈറ്റിംഗിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന 3 കാര്യങ്ങൾ ഇതായിട്ട് വേണമെങ്കിൽ പറയാം.
2: ശരിക്കും ഈ സീറോ ബൾബിന്റെ കാര്യം നമുക്ക് അധികം അറിയാത്തൊരു കാര്യമായിരുന്നു. ഇതുപോലെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ വൈദ്യുതി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്?
1: നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കത്തില്ലെന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗിക്കും എന്നല്ല, പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഫാനാണ്. കാരണം നമ്മൾ കുട്ടികാലം മുതലേ ലൈറ്റ് ഓഫ് ചെയ്യും, ഫാൻ ഓഫ് ചെയ്യുന്ന കേൾക്കാറുണ്ട്. അപ്പം ലൈറ്റിനെ നമുക്കറിയാം, നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും. ഫാൻ എന്ന് പറയുന്ന ആള് നമ്മൾ അധികം ശ്രദ്ധിക്കുന്നില്ല. കാരണം ലൈറ്റ് നമ്മൾ മിക്കവാറും ഇടുന്നത് എപ്പോഴായിരിക്കും?
2: വൈകുന്നേരത്തായിരിക്കും
1: മോസ്റ്റ്ലി ഇടുന്നത്. അപ്പം വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ എപ്പോ ഓഫ് ചെയ്യും?
2: നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോ
1: മാക്സിമം
2: അല്ലെങ്കിൽ ഒരു 10 മണി ഒക്കെ ആകും.
1: 10 മണിയാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോ 11 മണിക്ക് ഉറങ്ങുന്ന ആളാണ്, 11 മണിക്ക് ഓഫ് ചെയ്യും. പക്ഷെ വൈകുന്നേരം നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴായിരിക്കും അത് ഓഫ് ചെയ്യുന്നത്?
2: അത് പിറ്റേ ദിവസം
1: മിക്കവാറും. നമ്മളിപ്പോ ഹാളില് അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കുന്നിടത്താണെ അവിടെ ഒരു ഫാൻ കിടക്കും. നമ്മൾ റൂമിലേക്ക് പോകുമ്പോ അതേ ഫാൻ ആയിരിക്കത്തില്ല, പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ മിക്കവാറും ഒരു ഫാൻ ഓൺ ആയിരിക്കും. അപ്പൊ ഫാൻ ഒരു വീട്ടില് സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 12 മണിക്കൂറൊക്കെ വൈകുന്നേരം 6 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ റൂമിൽ രാവിലെ വരെ അത് കിടക്കാറുണ്ട്. സോ ഫാൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഉപകരണമായിട്ട് കണക്കാക്കാം. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത എന്നാൽ വൈദ്യുതി അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമായിട്ട് ഫാനെ കൺസിഡർ ചെയ്യാൻ പറ്റും.
2: അപ്പോ ശരിക്കും ഫാനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്?
1: ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാൻ, ഇപ്പോ നമ്മുടെ സ്വിച്ച് ബോർഡിൽ തന്നെ റെഗുലേറ്റർ വരുന്ന ടൈപ്പ് ഫാൻ ഉണ്ടല്ലോ, നമ്മുടെ സ്വിച്ച് ബോർഡിൽ തന്നെ ഒരു കുഞ്ഞ് കറക്കുന്ന ആ ടൈപ്പ് ഫാൻ ആണെങ്കിൽ 1 സ്പീഡിലെടുക്കുന്നതിന്റെ 5 ഇരട്ടി വൈദ്യുതിയാണ് അതേ ഫാൻ 5 സ്പീഡിൽ എടുക്കുന്നത്. അപ്പോ നമ്മൾ ഓരോ സ്പീഡ് കുറയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്പീഡ് കൂട്ടുമ്പോഴും വൈദ്യുതി ഉപയോഗം മാറുന്നുണ്ടെന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്നില്ല. പലരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ, എന്തായാലും ഞാൻ ഫാൻ ഇടുന്നു എങ്കിൽ പിന്നെ ഫുൾ സ്പീഡിൽ കിടക്കട്ടെ, ഞാൻ എന്തായാലും കറണ്ടിലും എടുക്കുന്നില്ലെന്നാണ്. അപ്പോൾ ഈ ഓരോ സ്പീഡിലെ വ്യത്യാസവും വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെന്ന് അറിയുക. അപ്പം അപ്പോഴും വീണ്ടും പറയുന്നത്, ആവശ്യമുള്ളപ്പോൾ സ്പീഡിലിട്ടോ. ചില സാഹചര്യങ്ങളിൽ ഒരു ഇച്ചിരി സ്പീഡ് കുറയ്ക്കാൻ നമുക്ക് പറ്റുമെന്നുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് സ്പീഡ് കുറയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതുപോലെയാണ് വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ, വിരുന്നുകാർ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ആദിത്യ മര്യാദ കാണിക്കുന്ന രീതിയാണ് നമ്മൾ പെട്ടെന്ന് പോയി ഒരു ഫാൻ ഇട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അവർ യാത്ര ചെയ്ത് വരുന്നവരാണ്, അവർക്ക് ഇച്ചിരി തണുപ്പ് കിട്ടാന്നുള്ള രീതിയിൽ. അപ്പോ അതേ റൂമിൽ ഫാൻ ഇടാതിരുന്ന നമ്മൾ പെട്ടെന്ന് ഫാൻ ഇടണമെങ്കിൽ അവിടെ അത്രയും കാറ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്പീഡ് ഇടുന്നതിന് പകരം ഒരു സ്പീഡെങ്കിലും കുറയ്ക്കുവാൻ പറ്റിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് കുറയുന്നുള്ളതല്ല, ആ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിന്റെ പരിധിയിൽ ഈ ഫാനെ പെടുത്തുവാൻ സാധിക്കും. സോ ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പീഡ് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ ഒന്ന് സ്പീഡ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമെങ്കിൽ ചെറിയ വ്യത്യാസം നമുക്ക് അവിടെ ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും.
0: ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേരിക്കും
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സംസാരിക്കുന്നത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സൺ ആയ സോനു ആണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഊർജ കാര്യക്ഷമതയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഈ ഫാനിൽ സ്പീഡ് വ്യത്യാസപ്പെടുത്തുന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഫാനകത്ത് ഇപ്പൊ നമുക്ക് മാർക്കറ്റില് BLDC ഫാൻ എന്ന് പറഞ്ഞ പുതിയ തരം ഫാൻ വരുന്നുണ്ട്.
1: റിമോട്ടിൽ
2: നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ റിമോട്ട് വെച്ചേക്കുന്ന കാണുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഫാനാണ് BLDC ഫാൻ. അപ്പൊ ഈ ഫാന്റെ പ്രത്യേകത, ഇത് ടെക്നോളജി ഫുള്ളായിട്ട് അതിന്റെ സാങ്കേതിക വിദ്യ മൊത്തത്തിൽ മാറി പുതിയ തരം ഫാനാണ്. അപ്പം ഇതിനകത്ത് നമ്മളൊരു സാധാ ഫാൻ 80 watts എടുക്കുമെങ്കിൽ, ഞാൻ നമ്പർ പറയുന്നത് അതിന്റെ വ്യത്യാസം പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 80 watts ആണ് മുഴുവൻ സ്പീഡിൽ, അഞ്ചാമത്തെ സ്പീഡിൽ എടുക്കുന്നതെങ്കിൽ ഒരു BLDC ഫാൻ ഏകദേശം 30 watts ആയിരിക്കും ഫുൾ സ്പീഡിൽ എടുക്കുന്നത്. നമ്മളത് വാട്സ് എന്നൊക്കെയുള്ള വിട്ടിട്ട് ആ നമ്പർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു സാധാ ഫാൻ 80 എടുക്കുമ്പോൾ ഈ BLDC ടൈപ്പ് ഫാൻ എടുക്കുന്നത് 30 ആണെങ്കിൽ നമുക്ക് ഫുൾ സ്പീഡ്, നമ്മളിപ്പോ കാറ്റിനകത്ത് കുറവ് വരുത്തുന്നില്ല, നമ്മുടെ സൗകര്യങ്ങൾ മാറ്റം വരുന്നില്ല, നമുക്ക് കാറ്റ് ആസ്വദിക്കാനും പറ്റും. അതേസമയം കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് സാധാ ഫാനേക്കാളും BLDC ഫാന് വില വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ആ വില കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ വീട്ടിലെ ഫാൻ മാറുന്ന സമയത്ത്, നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാ ഫാനും അപ്പൊ തന്നെ എടുത്ത് മാറ്റുക എന്നുള്ള രീതിയിലല്ല, നമ്മൾ ഒരു ഫാൻ കേടാവുമ്പോൾ പുതിയത് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ, അതല്ല നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ BLDCയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ കറണ്ട് ബില്ല് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ഇന്നും പല വീടുകളിലും പഴയ പണ്ടിരിക്കുന്ന ടൈപ്പ് പെട്ടി പോലത്തെ ഒരു വലിയ റെഗുലേറ്റർ,
1: ഫോണിന്റെ
2: ഭിത്തിയിൽ ഒരു വലിയ റെഗുലേറ്റർ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കാണാറുണ്ട്. അപ്പോ അവിടെയും ആ റെഗുലേറ്റർ മാറ്റിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ റെഗുലേറ്ററിലേക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയും വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. കാരണം ആ റെഗുലേറ്ററിന് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ ആ റെഗുലേറ്റർ മാറ്റി കുഞ്ഞു റെഗുലേറ്റർ ആക്കി കഴിഞ്ഞാല് അവിടെ ഒരു ചെറിയ തോതിലുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. അത് പ്രധാനമായിട്ട് പറയാൻ കാരണം ഫാൻ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്ന് ഫാനാന്ന് പറയാം. അപ്പോൾ നമുക്ക് ചെറിയ തോതിൽ ഒരു ഉപയോഗ വ്യത്യാസം വരുത്തിയാൽ തന്നെയും നമ്മൾ ലോങ് ടേം നോക്കുമ്പോൾ, ഒരു 2 മാസം നോക്കുമ്പോഴത്തേക്ക് അത് കാരണമുള്ള ഒരു കറണ്ട് ബില്ല് ചെറിയ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
1: ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മറ്റൊരുപാട് ഉപകരണങ്ങളുണ്ട്. റെഫ്രിജറേറ്റർ, ഇസ്തിരിപ്പെട്ടി, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇവയിലൊക്കെ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്?
2: ഫ്രിഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 24 മണിക്കൂറും ഉപയോഗിക്കുന്ന വളരെ കുറവ് ഉപകരണങ്ങളെ വീട്ടിലുള്ളൂ. അതിലൊരെണ്ണം ഫ്രിഡ്ജാണ്. എപ്പോഴും ഫ്രിഡ്ജ് ഓണായി കിടക്കുകയാണ്. പക്ഷെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ, ഫ്രിഡ്ജ് എപ്പോഴും വൈദ്യുതി ഉപയോഗിക്കുന്നില്ല. ഫ്രിഡ്ജ് വൈദ്യുതി ഉപയോഗിക്കുന്നത്, ഫ്രിഡ്ജ് ഒരു തണുപ്പ് അടക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ്. അപ്പോ ഈ പെട്ടിയിൽ എപ്പോ തണുപ്പ് കുറയുന്നോ അപ്പോൾ മാത്രമേ ഫ്രിഡ്ജ് വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഈ ഫ്രിഡ്ജ് തണുപ്പ് കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെക്ക് ചെയ്ത് കുറവാണെന്ന് തോന്നിയാൽ മാത്രമേ കറണ്ട് ഉപയോഗിച്ച് ആ തണുപ്പ് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പം അതിൽ തന്നെയുണ്ട് തണുപ്പ് കുറയുന്ന അവസ്ഥ കുറയ്ക്കുക. അപ്പൊ നമുക്ക് വേണ്ട സമയത്ത് ഫ്രിഡ്ജ് എന്തായാലും ഉപയോഗിച്ചേ പറ്റൂ. പക്ഷെ നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോ വീട്ടില് മീൻ ഫ്രിഡ്ജിൽ എവിടെ ആയിരിക്കും വെക്കുന്നത്?
1: ഫ്രീസറിൽ.
2: അപ്പൊ നമ്മൾ മീൻ എടുക്കാൻ പോകുമ്പോൾ ഫ്രിഡ്ജ് ഫുള്ള് തുറന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് കുറേ സമയം വെച്ച് പിന്നെ പോയി എന്തെങ്കിലും പാത്രം എടുത്തുകൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ തുറക്കുക, എത്രയും പെട്ടെന്ന് ആ സാധനം എടുക്കുക. വെപ്രാളം കാണിക്കണം എന്നല്ല, എന്നാലും പല വീട്ടിലും കാണുന്ന ഫ്രിഡ്ജ് എന്തായാലും ഫുൾ ടൈം ഉപയോഗിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ശ്രദ്ധിക്കത്തില്ല. സോ ഒരുപാട് സമയം ആവശ്യമില്ലാതെ ഡോറ് തുറന്ന് കിടക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ ഡോറ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനകത്തുള്ള തണുപ്പ് വെളി പോവാണ്. അപ്പൊ ഇത് അടയ്ക്കുമ്പോൾ ഇത് ചെക്ക് ചെയ്യും തണുപ്പിന്റെ അളവ്. തണുപ്പ് കുറവാണെന്ന് കാണും, ഇത് അപ്പോ സ്റ്റാർട്ടാവും വീണ്ടും. അപ്പോ നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോർ അനാവശ്യമായിട്ട് ഒരുപാട് നേരം തുറന്ന് കിടക്കുന്ന ഒഴിവാക്കാം. അപ്പം വീട്ടിൽ പ്രധാനമായിട്ട് ഇത് ശ്രദ്ധിക്കാൻ പറ്റുന്ന അമ്മമാർക്കൊക്കെയാണ്. കാരണം അടുക്കളയിലേക്ക് സാധനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ വീട്ടിലൊരു കുട്ടി എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ ചെല്ലുമ്പോൾ കുട്ടിക്ക് ഇത് പറ്റത്തില്ല. കുട്ടി പോയി തുറന്നു നോക്കി എന്തെങ്കിലും കഴിക്കാൻ ഇരിപ്പുണ്ടോ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് അടയ്ക്കുന്നുള്ളത്. പക്ഷെ അമ്മമാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അവർ പാചകത്തിനുള്ള സാധനങ്ങളെല്ലാം അവർക്കറിയാം, പച്ചക്കറി ഇരിക്കുന്ന താഴെയാണ്, പാല് വെച്ചേക്കുന്ന എവിടെയാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോയി പാത്രം എടുക്കുന്നതിന് പകരം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുക, എത്രയും പെട്ടെന്ന് സാധനം എടുക്കുക, ഫ്രിഡ്ജ് അടയ്ക്കുക. അപ്പൊ ഫ്രിഡ്ജിലെ തണുപ്പ് വെളി പോകാത്തിടത്തോളം അത് വീണ്ടും കൂളിങ്ങിന് വേണ്ട വർക്ക് കുറയുന്നതായിരിക്കും. അപ്പോ അതാണ് മെയിനായിട്ട് ഉള്ളൊരു കാര്യം.
0: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്.

0: വേണ്ടി റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മളോടൊപ്പം ഉള്ളത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനു ആണ്. സോനു, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന വിഷയത്തെ കുറിച്ചാണ്.
1: ഫ്രിഡ്ജിലേക്ക് എന്തെങ്കിലും സാധനം വെക്കുമ്പോ പറ്റുമെങ്കിൽ ചൂടോടുകൂടി സാധനം വെക്കാതിരിക്കുക. അപ്പം ഫ്രിഡ്ജിനെ പറ്റി ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്.
2: ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമുണ്ട്. അതായത് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരൊക്കെ എനർജി സേവിങ്ങിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് 6 മണിക്ക് ശേഷം 6 മണി മുതൽ 10 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക, മറ്റ് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. ഇതിലൂടെ നമുക്ക് എനർജി സേവിങ് നടക്കുന്നുണ്ടോ?
1: നമ്മള് നേരത്തെ ടിവിയിലൊക്കെ എപ്പോഴും പരസ്യം വരുന്ന ഒരു കാര്യമായിരുന്നു 6-നും 10-നും ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക എന്നുള്ളത്. അതുകൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗം ഉണ്ടായിരുന്നു അത്രയും നേരം. കാരണം പ്രധാനമായിട്ടും 6 to 10 എന്നുള്ളത് നമ്മൾ പീക്ക് അവേഴ്സ് എന്നാ പറയുന്നത്. നമ്മൾ എല്ലാ വീട്ടിലും വൈദ്യുതി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമാണത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ തോതിലുള്ള വൈദ്യുതി ഉപയോഗമെങ്കിലും ഒരു വീട്ടിൽ കുറച്ചു കഴിഞ്ഞാൽ അത് കേരളം മൊത്തത്തിലെടുക്കുമ്പോൾ അത് നല്ലൊരു എഫക്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ പരസ്യങ്ങൾ ഇപ്പം വരാത്തതിന്റെ പ്രധാന കാരണം അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് പ്രോപ്പർ രീതി ഉണ്ടായിരുന്നു, അത് പലരും ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ 6-നും 10-നും ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം ആയിട്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. കാരണം 6-നും 10-നും ഇടയ്ക്ക് പീക്ക് അവേഴ്സ് ആണ്, ആ സമയത്ത് വൈദ്യുതി ഉപയോഗം നല്ല കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ തോതിലെങ്കിലും ഒരു ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചാൽ അത് നല്ല രീതിയിൽ നമുക്ക് KCB ഒക്കെ ഉപയോഗപ്രദമായിരുന്നു. പക്ഷെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ ശ്രദ്ധിക്കാത്തൊരു കാര്യം, 6-നും 10-നും ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ആ ഫ്രിഡ്ജ് 6-നും 10-നും ഇടയ്ക്ക് തുറക്കാനും പാടില്ല. ബേസിക്കലി ചിന്തിച്ചാൽ മതി, ഒരു തണുപ്പുള്ളൊരു പെട്ടി അവിടെ വെച്ചേക്കുന്നത്, അത് കൂൾ ചെയ്യാനുള്ള സാധനമെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുക. ആ സമയത്ത് നമ്മൾ ഈ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിനുള്ള തണുപ്പ് വെളിയിൽ പോകും. അതിനുശേഷം ഇത് അടയ്ക്കുമ്പോൾ അതിന്റെ തണുപ്പ് കുറവാണ്. വീണ്ടും ഒന്നുകൂടെ തുറന്ന ഉള്ള തണുപ്പ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, അകത്തുള്ള സാധനത്തിന് തണുപ്പ് കിട്ടത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്തിരിക്കും സാധനങ്ങൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുവാണെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 6-നും 10-നും ഇടയ്ക്ക് മിക്കവാറും എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി മിക്ക ആൾക്കാരും ഈ ഓഫായി കിടക്കുന്ന ഫ്രിഡ്ജ് പോയി തുറക്കും. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ പലപ്പോഴും ആൾക്കാർ പാല് ചീത്തയെ അല്ലെങ്കിൽ അതിനകത്തിരുന്ന മീൻ ചീത്തയെ എന്നൊക്കെ പറയാറ്, അല്ലെങ്കിൽ അതിനകത്തുന്ന ഫുഡ് ഐറ്റംസ് ചീത്തയാവുന്നതായിട്ട് കാണാറുണ്ടായിരുന്നു പല വീട്ടിലും. ഒരുപാട് സമയം ആ സമയത്താണ് നമ്മൾ ഏറ്റവും വീട്ടിലുള്ളത്, ആ സമയത്ത് ഒരുപാട് സമയം തുറന്ന് സാധനങ്ങൾ ചീത്തയെന്ന് പറയാൻ തുടങ്ങിയ ശേഷമാണ് അത് പിന്നെ ഫോഴ്സ് ചെയ്യാതായത്. സോ 6-നും 10-നും ഇടയ്ക്ക് നമ്മളൊരു ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ ഫ്രിഡ്ജ് അതിനിടയ്ക്ക് തുറക്കാനും പാടില്ല. അപ്പൊ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യേണ്ട, അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം പോലെ തന്നെ അതിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്, അത് ചീത്തയായാലും നമുക്ക് നഷ്ടമാണ്. ഊർജ്ജം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലവാക്കുന്ന പണവും ഊർജ്ജമാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് അതിനിടയ്ക്ക് തുറക്കേണ്ടി വരുമെന്ന് ചെറിയൊരു തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഓഫ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ പരസ്യങ്ങളൊന്നും കാണാറില്ല. നമ്മൾ 6-നും 10-നും ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുന്നുള്ള,
2: പക്ഷേ അമ്മമാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും.
1: ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, അവര് അന്നത്തെ ഒരു ശീലമാണ്, അത് ശീലം ഉണ്ടായി കഴിഞ്ഞാൽ ഗുണമാണത്. അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 6-നും 10-നും ഇടയ്ക്ക് ഓഫ് ചെയ്യുന്നിടുന്നത് നല്ലതാണ്, പക്ഷെ ആ ഓഫായി കിടക്കുന്ന ഫ്രിഡ്ജ് ഒരു കാരണവശാലും തുറക്കാതിരിക്കുക. ഇനി നിങ്ങൾ അത് ശീലമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, 6-ന് ഓഫ് ചെയ്തു, അതിനിടയ്ക്ക് തുറക്കേണ്ടി വരുവാണെങ്കിൽ ഫ്രിഡ്ജ് ഓൺ ആക്കിയിടുക. ബെറ്റർ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല തുറക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ. ഇനി അഥവാ നിങ്ങൾ തുറക്കേണ്ടി വരികയാണെങ്കിൽ അപ്പൊ തന്നെ ഫ്രിഡ്ജ് ഓൺ ആക്കുക, ഇല്ലെങ്കിൽ ഈ തണുപ്പ് പോയ ഫ്രിഡ്ജിനകത്തിരുന്ന് നമ്മുടെ സാധനങ്ങൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആ പരസ്യവും അധികം എവിടെയും കാണാത്തത്.
2: ഓക്കെ,
0: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം.

0: ആയിട്ട് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മളോടൊപ്പം ഉള്ളത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനുവാണ്. സോനു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന വിഷയത്തെ കുറിച്ചാണ്.
1: ഇതോടൊപ്പം തന്നെ ഞാൻ ഇസ്തിരിപ്പെട്ടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഈ എനർജി ലോസ് ഉണ്ടാവുന്നത്?
2: ഇസ്തിരിപ്പെട്ടി അഥവാ തേപ്പുപെട്ടി, നമ്മൾ ഈ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് തേക്കാനുള്ള തുണികളെല്ലാം ഒരുമിച്ച് തേക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടും ഒരു കാരണവശാലും നമ്മൾ പീക്ക് അവേഴ്സിൽ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഫാനിന്റെ ഉപയോഗം വൈകിട്ട് തണുപ്പ് കിട്ടാനായിട്ട് നമ്മൾ രാവിലെ അരമണിക്കൂർ കാറ്റ് കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ഇസ്തിരിപ്പെട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് 6-നും 10-നും ഇടയ്ക്ക് ഉപയോഗിക്കുന്ന മാറ്റിവെക്കാൻ വളരെ കൂളായിട്ട് പറ്റുന്ന കാര്യമാണ്. അപ്പോ ഫസ്റ്റ് കാര്യം അതാണ്, വൈകിട്ട് 6-നും 10-നും ഇടയ്ക്ക് പരമാവധി ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് അത് ഒരുമിച്ചങ്ങ് തേച്ച്, ഇപ്പൊ തുണി ഉണങ്ങി വരുന്ന തുണി തേച്ച് വെക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും തേച്ച് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തവണയായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പുതിയ ഇസ്തിരിപ്പെട്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ഉള്ള, ഇപ്പൊ അത്യാവശ്യം കടയിൽ കിട്ടുന്നില്ല, ഓട്ടോ കട്ട് ഓഫ് ഉള്ളതാണെന്നാ തോന്നുന്നത്. അതായത് ഇത് ചൂടായി കഴിഞ്ഞാൽ ഈ ഇസ്തിരിപ്പെട്ടി ഓഫ് ആവും. അപ്പൊ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ചൂട് കുറയുമ്പോൾ തിരിച്ച് തന്നെ ഓണാവും. ആ ടൈപ്പ് ഇസ്തിരിപ്പെട്ടി ഇന്ന് ഇപ്പൊ മാർക്കറ്റ് അത്യാവശ്യം കിട്ടുന്നില്ല, അങ്ങനത്തെയാണ്. നമുക്ക് വേണമെങ്കിൽ കടയിൽ ഒന്ന് ചോദിക്കാം ഓട്ടോ കട്ട് ഓഫ് ഉള്ള ഇസ്തിരിപ്പെട്ടി ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം 10-20 മിനിറ്റ് ആയിരിക്കും തേച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് എപ്പോ ചൂട് കുറയുന്നു അപ്പം മാത്രമേ ഇത് കറണ്ട് ഉപയോഗിക്കത്തുള്ളൂ.
1: നമ്മൾ മുമ്പ് പറഞ്ഞ റെഫ്രിജറേറ്ററിന്റെ
2: കൂട്ട്, അത് റെഫ്രിജറേറ്ററിൽ എപ്പോഴൊക്കെ തണുപ്പ് കുറയുന്നു അപ്പൊ അത് ഓണാവുന്നു എന്ന് പറയുന്ന പോലെ ഇസ്തിരിപ്പെട്ടിയിൽ ചൂട് കുറയുന്ന സമയത്ത് അത് ഓണാവും. അപ്പൊ നമുക്ക് അതും ഒരു ചെറിയ തോതിലെങ്കിലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും.
1: അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ടെലിവിഷൻ. പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ടിവി അധികം കറണ്ട് ഒന്നും എടുക്കത്തില്ലെന്നേ, അത് ശരിയാണോ? അത് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി?
2: ഒന്നാമത്തെ കാര്യം, ടിവി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ടി വി ആണെന്നേ. അപ്പൊ നമുക്ക് എപ്പ ടി വി ഉപയോഗിക്കാൻ തോന്നുന്നു അപ്പൊ ടി വി കാണുക. കറണ്ട് ബില്ല് കൂടുമെന്ന് പറഞ്ഞാൽ ടി വി ഉപയോഗിക്കാതിരിക്കരുത്, അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം. ഇനി വൈദ്യുതി ഉപയോഗത്തെ ബാധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല്, പല വീട്ടിലും ടി വി ഫുൾ ടൈം പ്ലഗിൽ ഓൺ ആയിരിക്കും, റിമോട്ടിൽ മാത്രമേ ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പല ആൾക്കാരും വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട് പൂട്ടി പോകുമ്പോഴും ടി വിയുടെ സ്വിച്ച് സ്റ്റെബിലൈസർ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഓൺ ആയിരിക്കും, റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവര് റിമോട്ടിൽ ഓഫ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് സമയത്തേക്ക് ടി വി ഓഫ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്വിച്ചും കൂടെ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടി വിയുടെ റിമോട്ടിൽ ഓഫ് ചെയ്യുമ്പോൾ ടി വിയുടെ സർക്യൂട്ട് അപ്പോഴും ഓൺ ആണ്, ടി വി ഓഫ് ആവുന്നുണ്ട്, പക്ഷെ അത് അടുത്ത പ്രാവശ്യം നമ്മൾ റിമോട്ട് പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ റിമോട്ട് അടുത്ത പ്രാവശ്യം ഓൺ ആക്കുമ്പോൾ അപ്പം തന്നെ ഈ ടി വി ഓൺ ആവുന്നത്. അപ്പം ചെറിയ തോതിൽ അത് കറണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ കറണ്ട് ബില്ല് ഒരുപാട് വ്യത്യാസം വരുത്തുന്നുള്ള രീതിയിലല്ല, പക്ഷേ ആവശ്യമില്ലാത്തൊരു കറണ്ടിന്റെ ഉപയോഗം അവിടെ നടക്കുന്നുണ്ട്, അത് നമുക്ക് മാറ്റാൻ സാധിക്കും. സോ റിമോട്ടിൽ ഓഫ് ചെയ്യുന്ന ടി വി ആവശ്യത്തിന് ശേഷം പ്ലഗിലും കൂടെ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉപയോഗിക്കുന്നത് അത് നമ്മളൊന്നും പറയില്ല, ഒരാളുടെ സന്തോഷം, അയാൾ പറ്റുന്ന അത്രയും കാണുക, വേണ്ടപ്പോ കാണുക, വേണ്ടാത്ത സമയത്ത് ഓഫ് ചെയ്യുന്ന കൂട്ടത്തില് പ്ലഗും കൂടെ ഓഫ് ചെയ്യുക.
0: ഓക്കെ, നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മളോടൊപ്പം ഉള്ളത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനു ആണ്. സോനു, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്.
6: ഇപ്പൊ നമ്മൾ വീട്ടിലെ ഉപകരണങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, എന്നാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് പമ്പ് സെറ്റ്, മോട്ടർ. അതിന്റെ ഉപയോഗം എങ്ങനെയാണ്? അവിടെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ കഴിയുമോ? അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
7: പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഈ മോട്ടർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും സാധിച്ചില്ലെങ്കിൽ, കാരണം നമ്മുടെ മിക്ക വീടുകളിലും മോട്ടർ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ നമുക്ക് പോയി ഒരു ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. ആ ഒരു ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ വെള്ളം വരുന്ന പൈപ്പിൽ വളവും തിരിവും കുറയ്ക്കുക. ഓരോ വളവ് വരുമ്പോഴും ആ വെള്ളത്തിന്റെ ഫോഴ്സ് കുറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ അത് പറയുമ്പോഴും പുതിയൊരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നവർക്ക് ഇത് ഉപയോഗമായിരിക്കും. പക്ഷെ നമ്മുടെ പല വീട്ടിലും ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. സോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല്, 6-നും 10-നും ഇടയ്ക്ക് മോട്ടർ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുക. അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം 6-നും 10-നും ഇടയ്ക്ക് ഈ മോട്ടോർ ഓൺ ആക്കുക. അത് ഈ പീ കവറിൽ, അതായത് വൈദ്യുതി ഉപയോഗം കൂടിയ സമയത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ള ഉപയോഗത്തിന്റെ കാര്യം വെച്ച് മാത്രമല്ല, നമ്മുടെ മോട്ടറിന്റെ ആയുസിനെ ഇത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് അറിയാം, 6-നും 10-നും ഇടയ്ക്ക് നമ്മൾ ബൾബ് നോക്കുമ്പോൾ, ഇപ്പൊ LED ബൾബിൽ അത്ര കാണാൻ പറ്റില്ല, പഴയ ഫിലമെന്റ് ബൾബിലൊക്കെ വെട്ടം ഒന്ന് കുറയും. അപ്പൊ നമ്മൾ പറയും, അയ്യോ വോൾട്ടേജ് കുറഞ്ഞെന്ന് പറയും. ഇത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. കാരണം എത്രത്തോളം വീട്ടുകാർ കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നോ, വോൾട്ടേജിൽ ചെറിയ വ്യത്യാസം വരും. ഈ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് നമ്മൾ മോട്ടർ പോലെയുള്ള വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, കോയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇത് കൂടുതൽ കറണ്ട് പിടിക്കും. കറണ്ട് കൂടുതൽ, ഇത് ടെക്നിക്കലാണ്, ജസ്റ്റ് ഒരു ഇതായിട്ട് പറയാം. കറണ്ട് കൂടുതൽ പിടിക്കുമ്പോൾ ഇതിന്റെ വൈൻഡിങ് ചൂടായി പയ്യെ പയ്യെ ഇത് ചീത്തയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പല വീട്ടിലും മോട്ടർ വെച്ച സമയത്ത് നമ്മൾ പറയും, ഒരു 10 മിനിറ്റ് ടാങ്ക് നിറയുമായിരുന്നു. ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ ഇപ്പൊ ഒരു 20 മിനിറ്റ് 1/2 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറയും. കാരണം ഈ മോട്ടറിന്റെ കാര്യക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരിക. അതിൽ പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം ഈ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഏറ്റവും പ്രധാന കാരണം വൈകിട്ട് നമ്മൾ ഈ പീക്ക് അവേഴ്സിൽ മോട്ടർ ഉപയോഗിക്കുന്നതാണ്. കാരണം പല വീട്ടിലും ആ സമയത്ത് വീട്ടുകാരൊന്ന് ഫ്രീ ആവുന്ന, അപ്പൊ കറണ്ട് വെള്ളം കുറഞ്ഞെന്ന് തോന്നും, ഉടനെ പോയി മോട്ടർ ഇടും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ടാങ്കിൽ വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ, വെറുതെ ആണെങ്കിലും കുറച്ച് വെള്ളം കളഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളൊരു 5-5.5 ആകുമ്പോഴത്തേക്ക്, അല്ല ഇച്ചിരൂടെ നേരത്തെ, മോട്ടർ അങ്ങ് ഓണാക്കുക. നിറഞ്ഞൊരു 10 സെക്കൻഡ് വെള്ളം പോയാലും ഈ പറഞ്ഞ പോലെ വൈകിട്ട് ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഒഴിവാൻ പറ്റും. സോ അതാണ് ഒരു പ്രധാന കാരണം. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ 5 മണിക്ക് മുൻപേ ആയിട്ട് ടാങ്കിൽ വെള്ളം ആവശ്യമുണ്ടെന്ന് ഉറപ്പിക്കുക. അപ്പൊ നമുക്ക് ഒരു കാരണവശാൽ 6-നും 10-നും ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അത് കാരണം KCB ഗുണമുണ്ട്. സെയിം സമയം നമ്മുടെ മോട്ടറിന്റെ കാര്യക്ഷമത കുറയാതെ നമുക്ക് പരമാവധി അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും.
5: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: 2.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. നമ്മളോടൊപ്പം ഉള്ളത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനു ആണ്. സോനു, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന വിഷയത്തെ കുറിച്ചാണ്.
1: നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. നമ്മുടെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ അടുക്കളയിൽ കയറുന്ന ഏതൊരാൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് മിക്സി. അപ്പൊ ഈ മിക്സിയുടെ ഉപയോഗം എങ്ങനെയായിരിക്കാം നമുക്ക് കുറച്ച് വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നത്?
2: മിക്സിയുടെ കാര്യത്തിൽ ഞാൻ മോട്ടറിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. വൈകിട്ട് 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. മോട്ടറിനെ പറ്റി എന്തൊക്കെ പറഞ്ഞോ അത് ഇവിടെയും കുറച്ച് ബാധകമാണ്, കാരണം ഇതിനകത്തും ഒരു കോയിൽ വരുന്നുണ്ട്. അപ്പൊ വോൾട്ടേജ് കുറവുള്ള സമയത്ത് ഉപയോഗിക്കുമ്പോൾ ആ മിക്സിയുടെ കോയില് അല്ലെങ്കിൽ ആ മോട്ടർ ചീത്തയായിക്കൊണ്ടിരിക്കും. അപ്പൊ പറ്റുമെങ്കിൽ, അല്ലെ, പറ്റുന്ന കാര്യമാണ്, കാരണം നമ്മൾ അമ്മമാർ ഉപയോഗിക്കുന്ന വസ്തു എന്ന രീതിയിൽ അവർക്ക് ഈ ഇതിന്റെ ഉപയോഗം 6 മണിക്ക് മുൻപോ 10 മണിക്ക് ശേഷമോ ചെയ്യാൻ സാധിക്കും അവർ വിചാരിച്ചു കഴിഞ്ഞാല്. അപ്പൊ പറ്റുമെങ്കിൽ മിക്സി ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഞാൻ ടിപ്സായിട്ട് പറയുന്നത് ശരിയാവില്ല, കാരണം അമ്മമാർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും പറയുവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കുക എന്നുള്ള ഒരു കാര്യം പറയാറുണ്ട്. അത് അമ്മമാർക്കായിരിക്കും കറക്റ്റ് അറിയാം, അവർ ഉപയോഗിക്കുന്നവർക്കറിയാം. എന്ന് വെച്ചാൽ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അരയേണ്ട സാധനം ഇത് ഓടി നടക്കും. അപ്പൊ അത് കൂടുതൽ സമയം എടുക്കും ഇത് അരയ്ക്കാൻ. ഇനി വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് മിക്സ് ആവത്തില്ല, അപ്പോഴും കൂടുതൽ സമയം എടുക്കും. അപ്പൊ ആവശ്യത്തിന്, ഈ ആവശ്യത്തിന് എന്നുള്ള അളവ് അമ്മമാർക്കായിരിക്കും അറിയാവുന്നത്. സോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് മിക്സി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വെള്ളം ഇല്ലാതെയും ഒരുപാട് വെള്ളം കൂട്ടിയും അരയ്ക്കാതിരിക്കുക എന്ന് പറയും. പിന്നെ ചില സാധനങ്ങൾ കുതിർത്ത് അരയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കുതിർത്ത് അരയ്ക്കുക, അപ്പോഴും ഈ പറഞ്ഞ പോലെ അരയാനുള്ള ആ സമയം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഈ മിക്സി കൊണ്ട് അരയ്ക്കുക അല്ലെ പൊടിക്കുക, ആ കാര്യം കറക്റ്റായിട്ട് നടത്തിയാൽ മതി, സമയം ഏറ്റവും കുറവ് എടുക്കുന്ന രീതിയിൽ എന്നുള്ള രീതി.
1: ഇനി നമ്മുടെ വീട്ടിലെ മറ്റൊരു ഇലക്ട്രിക്കൽ ഉപകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് വാഷിംഗ് മെഷീൻ. അതിലെങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത്?
2: വാഷിംഗ് മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ ഫ്രണ്ട് ലോഡിങ്ങും ടോപ്പ് ലോഡിങ്ങും വാഷിംഗ് മെഷീൻ കിട്ടും. അപ്പോൾ നമുക്ക് കാശ് കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ മേടിക്കുക. അതിന് എഫിഷ്യൻസി കൂടുതലാണ്, അതിന് വെള്ളത്തിന്റെ ഉപയോഗവും കുറവായിരിക്കും. അപ്പോൾ അത് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ടോപ്പ് ലോഡിംഗ് കൊള്ളൂല എന്നല്ല, എന്നാൽ നമുക്ക് കാശ് കുറച്ചുകൂടെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ മേടിക്കുക. ഇനി ഓൾറെഡി വാഷിംഗ് മെഷീൻ ഉള്ള ആൾക്കാർ ഈ ഇതിന്റെ ലിക്വിഡ് അല്ലെങ്കിൽ കഴുകുന്ന സോപ്പിന്റെ പൊടി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് വാഷിംഗ് മെഷീനാണോ ഉള്ളത് അതിന്റെ തന്നെ പൊടി വാങ്ങാൻ ശ്രമിക്കുക. കമ്പനിയല്ല ഉദ്ദേശിക്കുന്നത്, ടോപ്പ് ലോഡ് ആണെങ്കിൽ ടോപ്പ് ലോഡിന്റെ പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡോ വാങ്ങാൻ ശ്രമിക്കുക. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഫ്രണ്ട് ലോഡിന് വേണ്ടുന്ന പൊടി അല്ലെ ലിക്വിഡ് വാങ്ങാൻ ശ്രമിക്കുക.
1: ഇപ്പോ അതില് ലേബൽ ചെയ്തിട്ടുണ്ട്,
2: ആ പലരും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ കടയിൽ പോയിട്ട് വില നോക്കിയിട്ടാ പലപ്പോഴും മേടിക്കുന്നത്. അപ്പോ ലേബൽ ചെയ്തിട്ടുള്ള സാധനം തന്നെ മേടിക്കുക. പിന്നെ ഇപ്പൊ പുതിയ ചില കമ്പനികളിലും രണ്ടിനും പറ്റുന്നതിന് ലേബൽ ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കാരണം ടോപ്പ് ലോഡിന് മാത്രം പറ്റുന്ന പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡോ ഫ്രണ്ട് ലോഡിൽ ഇടുമ്പോൾ ടോപ്പ് ലോഡിലേക്ക് ഒരുപാട് പത ആവശ്യമുണ്ട്, ഫ്രണ്ട് ലോഡിൽ പത കുറവ് മതി. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ രണ്ട് രീതിയിൽ ഇറക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് പറ്റുമെന്ന് ഉറപ്പുള്ള ലിക്വിഡ് അല്ലെങ്കിൽ പൗഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന തുണിയുടെ അളവ് പറയുന്നുണ്ട്, ഇത്ര കിലോ അല്ലെ ഇത്ര അളവ് തുണിയിടാം, 7 kg അല്ലെ 6 kg എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കൂടുതൽ തുണി അതിലേക്ക് ഇടുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വളരെ കുറവ് തുണി ആ വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നതും ഒഴിവാക്കുന്ന നല്ലതായിരിക്കും. കറക്റ്റ് അവർ പറയുന്ന രീതിയിൽ തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കഴുകി കിട്ടുന്നതായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുകൊണ്ട് വാഷിംഗ് മെഷീന്റെ ഉപയോഗവും നമുക്ക് സമയം മാറ്റാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പൊ ഞാൻ മോട്ടറിന്റെ പറഞ്ഞു, മിക്സി പറഞ്ഞു, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം നമ്മൾക്ക് വേണ്ട സമയത്ത് ഇത് ഓണാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനം ഇതിനകത്തൊരു മോട്ടർ വരുന്നുണ്ട്, 6:10 ഉപയോഗിക്കാതിരിക്കുക. വാഷിംഗ് മെഷീൻ നമുക്ക് 6:00 മുമ്പോ 10 ശേഷമോ ഉപയോഗിക്കാൻ പറ്റും. മാറ്റിവെക്കാൻ പറ്റുന്ന വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഉപകരണങ്ങളുടെ ഉപയോഗം 6:10 ഇടയ്ക്ക് ചെയ്യാതിരിക്കുക.
1: ഓക്കേ,
0: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ എൻ റേഡിയോ 91.2.

0: ശ്രോതാവേന്ദ്ര റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മളോടൊപ്പം ഉള്ളത് എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനുവാണ്. സോനു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്.
1: ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ചൂട് കൂടിയ ഒരു സാഹചര്യത്തിൽ ഗംഭീര സെയിൽ കടകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് AC എന്ന് പറയുന്നത്. AC ഇല്ലാത്ത വീടുകൾ ഇന്ന് വളരെ ചുരുക്കമാണ്. അപ്പോ AC യുടെ ഉപയോഗം എങ്ങനെയായിരിക്കണം, അവിടെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ അവിടെയും ബാധകമാണോ?
2: നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ലക്ഷറി ഐറ്റം എന്ന് കരുതിയിരുന്ന ഒരു വസ്തുവാണ് AC. ഇന്ന് പക്ഷെ നമ്മൾ അത്യാവശ്യം എല്ലാ വീട്ടിലും അല്ലെങ്കിൽ സാധാരണക്കാരനും വാങ്ങി വെച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വീട്ടിൽ ഒരു AC എങ്കിലും വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ AC വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് AC കിട്ടും. ഒന്ന് നോർമലി നമ്മൾ AC എന്ന് പറയുന്നതും ഒന്ന് ഇൻവെർട്ടർ AC കിട്ടും. അപ്പോൾ നമുക്ക് കാശ് കുറച്ചുകൂടെ എക്സ്ട്രാ ആവും ഇൻവെർട്ടർ AC, എന്നാലും ആ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇൻവെർട്ടർ AC വാങ്ങാൻ ശ്രമിക്കുക. അതിന്റെ ഊർജ്ജ ഉപയോഗം കുറവായിരിക്കും. അതാണ് ഒരു കാര്യം പറയാനുള്ള. അതിന്റെ ടെക്നിക്കൽ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും. സോ പറ്റുമെങ്കിൽ ഇൻവെർട്ടർ AC മേടിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻവെർട്ടർ AC എന്ന് വെച്ചാൽ ഇൻവെർട്ടറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ പ്രവർത്തിക്കുന്നതോ എന്നല്ല അർത്ഥം. അതിന്റെ അതിനകത്തെ ഉപയോഗത്തിന്റെ ഒരു രീതിയാണ് ഇൻവെർട്ടർ ടൈപ്പ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഊർജ്ജ ഉപയോഗം കുറവായിരിക്കും. അത് മാത്രം നമ്മൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. മറ്റൊരു കാര്യം, നമ്മൾ AC ഇടാൻ പോകുന്ന സമയത്ത് നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു യാത്ര കഴിഞ്ഞോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ചൂടായിരിക്കും ബോഡി. പല ആൾക്കാരുടെയും വിചാരം റൂമിൽ കയറുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് പടാന്ന് പറഞ്ഞ് തണുക്കണം എന്നാണ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇടുമ്പോൾ ഭയങ്കരമായിട്ട് താഴ്ത്തി ഇട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം 16-18 ഒക്കെ ആയിരിക്കും ഏറ്റവും മിനിമം അത് ഇട്ടുകൊണ്ടേ ആൾക്കാർ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AC ഒരു റൂമിലെ തണുപ്പ് ഓരോ ഡിഗ്രി കുറയ്ക്കുമ്പോഴും 6% ഊർജം എക്സ്ട്രാ എടുക്കും. അതായത് 27 ഡിഗ്രിയിലുള്ളൊരു ഒരു റൂമിനെ 26 ആക്കണമെങ്കിൽ 1% കുറയ്ക്കാൻ 6% വൈദ്യുതി എക്സ്ട്രാ എടുക്കും. അപ്പോ 26-ന് 16 തണുപ്പ് കുറയ്ക്കണമെങ്കിൽ, 10 ഡിഗ്രി കുറയ്ക്കണമെങ്കിൽ 60% വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കും. ഇതിൽ സിമ്പിളായിട്ട് നമുക്കിത് പറയാൻ പാടായിരിക്കും, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ഡിഗ്രി കുറയ്ക്കുമ്പോഴും 6% വൈദ്യുതി കൂടുതൽ എടുത്തോണ്ടിരിക്കും. സോ നമ്മൾ 16 ഇടുന്ന സമയത്ത് 26-ന് 16 വരണമെങ്കിൽ 10 ഡിഗ്രി കുറയുമ്പോൾ 60% വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കും. അപ്പോ നമ്മൾ സാധാരണ ഒരു മനുഷ്യന് തണുപ്പ് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു 26 അല്ലെങ്കിൽ 25-24 ഇട്ടാലും മതി. പലപ്പോഴും കണ്ടുവരുന്ന നമ്മൾ ചൂടോടുകൂടി റൂമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യാത്തതുകൊണ്ട് പലരും ഭയങ്കരമായിട്ട് കുറച്ചിടുന്ന രീതിയുണ്ട്. അപ്പൊ വീണ്ടും നമ്മുടെ ഉപയോഗം, നമ്മുടെ കംഫർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. പറ്റുന്ന ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ ഒരു 24-26 ഇടയ്ക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യും, അതേസമയം വൈദ്യുതി ഉപയോഗം അത്യാവശ്യം കുറച്ച് വെക്കാനും സാധിക്കും. പിന്നെ AC കൂടെ ഫാനും കൂടി ഇടുന്നത് ആ AC ആ റൂമിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ സഹായിക്കും. നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഇതുപോലെ 24-26 ഇട്ടിട്ട് ചെറിയ സ്പീഡിൽ ഫാനും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ കംഫർട്ട് ഫീൽ ചെയ്യും. AC ലോഡ് അല്ലെങ്കിൽ AC ആ ഒരു ഉപയോഗം കുറച്ച് കുറഞ്ഞിരിക്കുകയും ചെയ്യും.
1: ഓക്കെ, അപ്പോ നമ്മൾ AC കാര്യം പറഞ്ഞപ്പോഴാണ് ഇൻവെർട്ടർ AC യൂസ് ചെയ്യണോ എന്ന് പറഞ്ഞത്. ഇനി മിക്ക വീടുകളിലും ഉള്ള ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. കറണ്ട് പോകുമ്പോൾ, നിലവിലെ സാഹചര്യത്തിലൊക്കെ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോ ഇതിന്റെ ഒരു എനർജി യൂസേജും കാര്യങ്ങളും ഒക്കെ വരുന്നത് എങ്ങനെയായിരിക്കും?
2: നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇൻവെർട്ടർ നമ്മളൊരു അംഗീകൃത ടെക്നീഷ്യനെ കൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിരിക്കാൻ നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഒരു 4-5 കൊല്ലമൊക്കെ പഴക്കമുള്ള ഇൻവെർട്ടർ ആണ് ഇരിക്കുന്നതെങ്കിൽ, കാരണം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഓരോ വർഷം കൂടുന്തോറും മൊബൈലിന്റെ ബാറ്ററി പഴകുന്ന അനുസരിച്ച് ഇതിന്റെ ലൈഫ് അല്ലെങ്കിൽ ഇതിന്റെ ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ കാര്യം തന്നെ നമ്മുടെ ഇൻവെർട്ടറിന്റെ കൂട്ടിരിക്കുന്ന ബാറ്ററിക്കും സംഭവിക്കാം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ബാറ്ററി നല്ല രീതിയിൽ ചീത്തയായിട്ട് ഇത് ബാക്കപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ബാറ്ററി പ്രവർത്തിക്കാനായിട്ട് അവിടെ തന്നെ കുറെ വൈദ്യുതി പാഴാകുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അറിയാനായിട്ട് നമ്മളൊരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് അത് ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. ആ ബാറ്ററിക്ക് ഒരുപാട് പഴക്കം വന്നിട്ടില്ല, അതല്ല ഒരു പരിധിക്കപ്പുറം അതിന് എന്തെങ്കിലും ലോസ് അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി മാറണോ വേണ്ട എന്നുള്ള അഡ്വൈസ് ആ ടെക്നീഷ്യൻ തരുന്നതായിരിക്കും. സോ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇൻവെർട്ടർ ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുക. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇൻവെർട്ടറും AC കൂട്ടൊരു ആഡംബര വസ്തുവായിരുന്നെങ്കിൽ ഇന്ന് അതും ഒരു അത്യാവശ്യം എല്ലാ വീട്ടിലും വേണം എന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളിത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക.
1: ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയധികം ഉപകരണങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിനിടയിൽ നമ്മൾ സ്റ്റാർ റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5-സ്റ്റാർ റേറ്റിംഗിന്റെ കാര്യം. അതെങ്ങനെയാണ്, എല്ലാ ഉപകരണങ്ങളിലും ഈ 5-സ്റ്റാർ റേറ്റിംഗ് നോക്കുന്നുണ്ടോ, നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ?
2: ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ എല്ലാ ആൾക്കാർക്കും നല്ല കമ്പനി ഏതാ നല്ല സാധനം ഏതാന്ന് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പൊ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഊർജ്ജക്ഷമമായ സാധനം ഏതാന്ന് കണ്ടുപിടിക്കാൻ ഒരു സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം. അതിനകത്ത് വെച്ചാൽ നമ്മൾ 5 സ്റ്റാറുകളുടെ സഹായത്തോടെ ഇതിന്റെ ഊർജ്ജക്ഷമതയെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വസ്തുവാണെങ്കിൽ അതിനകത്ത് 5

0: കാര്യക്ഷമമാണെങ്കിൽ, ഏറ്റവും നല്ല കാര്യക്ഷമമാണെങ്കിൽ അതിൽ 5 സ്റ്റാർ ഉണ്ടായിരിക്കും. തൊട്ട് പുറകെ 4, 3, 2 എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. സോ നമ്മൾ വാങ്ങാൻ പോകുന്ന ഉപകരണത്തിൽ എത്രത്തോളം സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ അത് അത്രയും കാര്യക്ഷമമായിരിക്കും. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ ഉപകരണം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ ഉപകരണം വാങ്ങാൻ നമുക്ക് പൈസ കൊണ്ട് പറ്റുമെങ്കിൽ ആ ഉപകരണം തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഉപകരണം നമുക്ക് ഏറ്റവും തന്നെ എഫിഷ്യന്റ് ആണെന്ന് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്റ്റാർ റേറ്റിംഗ് നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സ്റ്റാർ റേറ്റിംഗിന്റെ ഗവൺമെന്റ് ഒരു സിമ്പിൾ ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും അതിന്റെ പുറത്ത് റേറ്റിംഗ് രേഖപ്പെടുത്തിയ. അതിനകത്ത് റേറ്റിംഗ് നടത്തിയ ടൈം പീരീഡ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതായത് 2020 ഫൈവ് സ്റ്റാർ സാധനമായിരിക്കത്തില്ല 2026 ഫൈവ് സ്റ്റാർ. ഗവൺമെന്റ് ഒരു നിശ്ചിത കാലയളവ് കൂടുമ്പോൾ സ്റ്റാർ റേറ്റിംഗിന്റെ മാനദണ്ഡം മാറ്റിക്കൊണ്ടിരിക്കും. കാരണം കാലക്രമേണ പുതിയ പുതിയ എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വരും, കാര്യക്ഷമമായിട്ടുള്ള രീതികൾ വരുംതോറും പഴയ രീതികൾ അവർ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഫൈവ് സ്റ്റാർ ഇപ്പൊ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോകുമ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അത് ഏത് സമയത്താണ് ഈ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അതിനകത്ത് രേഖപ്പെടുത്തിയത് നമ്മൾ നോക്കുക. അതായത് എഴുതിട്ട് ആ സ്റ്റിക്കറിൽ തന്നെ ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്ന കാലയളവിൽ രേഖപ്പെടുത്തിയതെന്ന്. അപ്പൊ അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയ ഫൈവ് സ്റ്റാർ സാധനം തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർ റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ കാശ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും, പക്ഷെ നമുക്കത് ഉപയോഗത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളത് വാങ്ങുന്നത്.
1: നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ബില്ല് വരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, ശരിക്കും കറണ്ട് അടിച്ച് ഷോക്ക് ഏറ്റതുപോലെ, അയ്യോ വീട്ടിൽ ഇത്രയും ഉപയോഗിച്ചിട്ടില്ലല്ലോ, വീട്ടിൽ പകലാരും ഇല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്ര സമയത്ത് ഇത്ര ദിവസം ആരും ഇല്ലായിരുന്നല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്തായിരിക്കും അങ്ങനെ ഒരു കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം?
0: നമ്മുടെ വീട്ടില് നമുക്ക് വന്നുകൊണ്ടിരുന്ന കറണ്ട് ബില്ലിനേക്കാളും വളരെയധികം ഒരു വ്യത്യാസം സഡനായിട്ട് നമുക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഒരു 500 രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്ന വീട്ടിൽ പെട്ടെന്നൊരു 2000 രൂപ 3000 രൂപ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമുള്ള പണികളൊന്നും നടന്നിട്ടില്ല, ഫംഗ്ഷൻസോ ഒന്നും ഉണ്ടായിട്ടില്ല, സാധാരണ പോലെ പോയൊരു സമയമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അംഗീകൃത ലൈസൻസ് ഉള്ള ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ കൊണ്ട് നമ്മുടെ വീട്ടില് എർത്ത് ലീക്കേജ് ഇഷ്യൂ ഉണ്ടോ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എവിടെയെങ്കിലും എർത്ത് ലീക്കേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിനകത്ത് കൂടുതൽ നമുക്ക് പറയാനായിട്ട് ഈ ഒരു കാര്യം തന്നെ ഉള്ളൂ, നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവരെ കൊണ്ടുവന്ന് അവരത് ചെക്ക് ചെയ്യും, എവിടെയെങ്കിലും എർത്ത് ഫോൾട്ടോ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒറ്റ കാര്യം വെച്ചാൽ നമ്മളൊരു ലൈസൻസ് ഉള്ള ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്.
1: ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആ മുറി തിരക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണേ, ഫാൻ ഓഫ് ചെയ്യണേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇപ്പോൾ നമ്മുടെ കുട്ടികളോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും ഇവർക്ക് ആ ഒരു എനർജി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഊർജ സംരക്ഷണത്തിന്റെ ഒരു കാര്യം ഇതിലൂടെ പഠിക്കാൻ സാധിക്കില്ലേ?
0: നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മളെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമായിരിക്കും വൈദ്യുതി സംരക്ഷണം എന്ന് പറയുമ്പോൾ ആകെ ഓർമ്മ വരുന്ന ലൈറ്റ് ഓഫ് ആക്കട, അല്ലെ ഫാൻ ഓഫ് ആക്കട, അല്ലെ ഓഫ് ആക്കടി എന്നുള്ള വാക്കുകൾ വീട്ടിൽ നിന്ന് റൂമിൽ ഇറങ്ങുമ്പോഴത്തേക്ക് എന്താ ഓഫ് ചെയ്യുമ്പോൾ രണ്ട് വഴക്കൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ചെയ്യുന്നത് മൂലം നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു ഊർജ്ജം കറക്റ്റ് ഉപയോഗിക്കാൻ പഠിക്കുകയാണ്. അപ്പം നമുക്കറിയാം എന്തിനാ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്നത്, കറണ്ട് ബില്ല് കൂടുമെന്ന് പറയും, അതും സ്വാഭാവികമായിട്ടും പറയും, ലൈറ്റ് ഇങ്ങനെ ഇട്ടിരുന്ന അവസാനം കറണ്ട് ബില്ല് വരുമ്പോൾ കാണാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കാശിന്റെ ഒരു ഇമ്പോർട്ടൻസ് പഠിക്കുകയാണ് ചെയ്യുന്നവിടെ. അതായത് നമ്മളൊരു സാധനം ആവശ്യമില്ലാതെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പൈസ പൊക്കോണ്ടിരിക്കും, വേസ്റ്റ് ആകും എന്നറിയുമ്പോൾ ഈ കുട്ടി ഇത് മര്യാദയ്ക്ക് ഫോളോ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നാളെ ഇവൻ വലുതാകുന്ന സമയത്തും അവൻ ആ ഈ കാശ് ഉപയോഗിക്കുമ്പോൾ ഒരു അച്ചടക്കം പഠിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റും ഫാനൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന വഴിയുള്ള ബെനിഫിറ്റ്, അത് കൂടാതെ നമ്മളുടെ കാശ് നമ്മൾ ആവശ്യമില്ലാതെ ചെലവാക്കരുതെന്നൊരു ശീലം കൂടെ ആ കുട്ടി പഠിച്ചു വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു ബെനിഫിറ്റുള്ള കാര്യം തന്നെയാണത്. അങ്ങനെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ നല്ലൊരു അച്ചടക്കമുള്ള, ഈ പ്രത്യേകിച്ചും കാശിന്റെ കാര്യത്തിൽ അച്ചടക്കമുള്ള കുട്ടിയായിട്ട് വളരും എന്നാണ് സാധാരണയായിട്ട് ഈ ആൾക്കാരൊക്കെ പറയുന്നത്.
1: ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് എനർജി എഫിഷ്യൻസിയെ കുറിച്ചാണ്, ഊർജ കാര്യക്ഷമതയെ കുറിച്ച്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് സോനു നമ്മളോട് പറഞ്ഞു തന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും യൂട്യൂബറുമായ സോനു ആയിരുന്നു നമ്മളോടൊപ്പം ഇതുവരെ സംസാരിച്ചത്. ഒരുപാട് നന്ദി, ഒരുപാട് വിവരങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ ആഗ്രഹിച്ച, മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്.
0: വെൽക്കം. അപ്പം എന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി എന്നെ വിളിച്ച എന്റെ റേഡിയോ 91.2 പിന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആർ ജെ ഗോപിക്കും താങ്ക് യു പറയുന്നു.
1: താങ്ക് യു സോ മച്ച്.

0: ഒറ്റ മനുഷ്യരുടെ ഭാഗ്യത്തെ കുറിച്ചും ഭാഗ്യദോഷത്തെ കുറിച്ചും പറയരുത്. അതൊന്നും ശാശ്വതമല്ല.
1: സത്താഹത്തിന് പോയപ്പോ ആചാര്യൻ പറഞ്ഞു തന്നെയാണോ?
0: പിന്നെ അങ്ങേര് പറഞ്ഞതിനേക്കാൾ പല കാര്യങ്ങളും നമ്മുടെ കൺമുൻപിൽ കണ്ടോണ്ടിരിക്കുമല്ലയോ.
1: രാവിലെ ഏത് സംഭവം കണ്ടു?
0: ചേട്ടൻ ഒന്നാലോചിച്ച് നോക്കി, പോനഴുത്തെ കൊച്ചൻ പഠിക്കാൻ മിടുക്കനല്ലായിരുന്നു. പഠനം കഴിഞ്ഞപ്പോ തന്നെ അവന് ജോലിയും കിട്ടി. ജോലിയുള്ള പെണ്ണിനെ തന്നെ കല്യാണവും കഴിച്ചു.
1: അപകട മരണം പറ്റിയ കാര്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞതല്ലയോ?
0: അതെ, ഒറ്റയടിക്ക് ഒരു കുടുംബം തീർന്നില്ലയോ.
1: ഞാൻ ആ മരണ വീട്ടിൽ പോയിട്ടും മൃതദേഹം കാണാൻ കേറിയില്ലടോ. എനിക്കത് കാണാൻ വയ്യ.
0: ആംബുലൻസ് വന്നപ്പോഴുള്ള തള്ളയുടെ നിലവിളി കേട്ടപ്പോ തന്നെ ഞാനങ്ങ് വല്ലാതായി. എന്നെ നമ്മുടെ ദേവകി പിടിച്ച് തിണ്ണെ കൊണ്ടേ നിർത്തി.
1: ഒരു കാലത്ത് ഈ നാട്ടിലെ പല രക്ഷിതാക്കളും സ്വന്തം മക്കളോട് പറയുമായിരുന്നു, പോനെടുത്ത കൊച്ചനെ കണ്ടുപിടിക്കാൻ.
0: പറയുന്നതിന് കുറ്റമുണ്ടോ? അത്ര നല്ല സ്വഭാവം അല്ലായിരുന്നോ?
1: ആ കൊച്ചന്റെ മാതാപിതാക്കൊക്കെ ആണെങ്കിൽ വല്ല അഹങ്കാരോ പൊങ്ങലോ കാണിക്കുന്നവരാണോ?
0: മരണ വീട്ടിൽ ചെന്നപ്പോ ഒരു മാവിന്റെ ചുവട്ടി ബാലകൃഷ്ണൻ പിഴിച്ചിരിക്കുന്നത് ഒരൊറ്റ തവണ ഞാൻ നോക്കിയുള്ളു.
1: ആകെയുള്ള മകനും മരുമകളും നഷ്ടപ്പെട്ട ആ മനസ്സിന് എന്താഘാതം ഉണ്ടായി കാണും.
0: ഇതൊക്കെ കാണുമ്പോ ദൈവത്തോട് തന്നെ എനിക്കങ്ങ് ദേഷ്യം തോന്നും. നിഷ്കളങ്കരായ മനുഷ്യർക്ക് എന്തിനാ ഇത്തരത്തിലുള്ള ആപത്ത് ദൈവം തമ്പുരാൻ കൊടുക്കുന്നത്? അങ്ങനെ അങ്ങ് ദേവദാസനെ കളിയാക്കണ്ട. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനായാലോ?
1: ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ ദേവാസ?
2: കഴിഞ്ഞ മാവാ.
0: എന്നിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ.
1: എന്താടാ, ഉദ്ദേശിച്ചതുപോലെ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലയോ?
2: വർക്കൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയായ മാവാ. എനിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടായി. അമ്മാവൻ ആ പ്രശ്നത്തിനൊന്ന് ഇടപെടണം.
0: തലവേദന ഉണ്ടാക്കുന്ന കാര്യം വല്ലതും ആണോ?
2: ഓ, എന്റെ തലവേദന ഒന്ന് മാറാനാ അമ്മാവി.
1: ആ പറയടാ ദേവാസ, എന്തു പ്രശ്നം?
2: അമ്മാവാ, ഞാനും മനുവും തമ്മിൽ നല്ല അടുപ്പത്തിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണേ.
0: ഈ നാട്ടിലെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ.
2: പക്ഷെ മനു ഇപ്പൊ എന്നെ കണ്ടാ മിണ്ടത്തില്ല. ഫോൺ വിളിച്ച അപ്പം തന്നെ അങ്ങ് കട്ടിയും. അവൻ ബൈക്ക് വരുന്നത് കണ്ട് ഞാനെന്ന് കൈ കാണിച്ചാ എന്നെ കണ്ട ഭാവം നടിക്കാതെ അവൻ അങ്ങ് പോവും. ഞാനെന്ത് തെറ്റാ അമ്മാവ അവനോട് ചെയ്തത്?
1: എന്തേലും തെറ്റ് നിന്റെ ഭാഗത്ത് ഉള്ളതായിട്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ?
2: ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
1: എന്നാ ഞാൻ ചില കാര്യങ്ങൾ നിന്നോടോ ചോദിക്കട്ടെ?
2: ചോദിക്കമ്മാവ, എനിക്കൊരു കാര്യവും മറച്ചു വെക്കാനില്ല.
1: നീ ഇതിനു മുമ്പ് രണ്ടു ഷോർട്ട് ഫിലിം എടുത്തില്ലായിരുന്നോ?
2: എടുത്ത്. അത് നമ്മുടെ വായനശാലയുടെ വാർഷികത്തിനെ പ്രദർശിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും അത് കണ്ടതല്ലയോ?
1: അതെ, കണ്ടതാ. കണ്ടിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായവും പറഞ്ഞതാ. ആ രണ്ട് ഷോർട്ട് ഫിലിമിലും മനു അഭിനയിച്ചില്ലായിരുന്നോ?
2: അഭിനയിച്ചായിരുന്നു.
0: എന്നിട്ട് ഇത്തവണ നീ എടുത്ത ഷോർട്ട് ഫിലിമിൽ മനുവിന് എന്താ വേഷം കൊടുക്കാഞ്ഞത്?
2: ഓ, അതിനാണോ എന്നെ കാണുമ്പോ അവൻ ഇങ്ങനെ വീർപ്പിച്ചു കിട്ടിയ മുഖമായിട്ട് നടക്കുന്നത്?
1: അതെ, ഇത്തവണ അവനെ വിളിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു.
2: അമ്മാവ, ഞാനൊന്ന് പറയട്ടെ, രണ്ടേ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഷോർട്ട് ഫിലിമിൽ ഉള്ളായിരുന്നു. വൃദ്ധനായ ഒരു കഥാപാത്രവും കൗമാരപ്രായക്കാരനായ ഒരു ചെറുക്കനും.
0: അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല.
1: ഇക്കാര്യം മനുവിനറിയായിരുന്നോ?
2: ഇല്ല, ഈ വക കാര്യങ്ങൾ അവൻ ചോദിക്കത്തില്ല. രണ്ട് ഷോർട്ട് ഫിലിമിൽ അവനെ വേഷം ചെയ്യിച്ചതേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടാ. അവന് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല.
1: അത് ശരി.
2: ഏതെല്ലാം കഥകൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് വന്നാൽ തന്നെ അവൻ അങ്ങ് എഴുന്നേറ്റ് പോവും. ഷൂട്ട് സ്ഥലത്ത് നിന്ന് ഞാൻ അവനെ വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. ഷൂട്ട് തീർന്ന് വിളിച്ചപ്പോൾ എടുത്തതും ഇല്ല.
0: സാരമില്ല ദേവദാസ, ചെറിയ വേഷം കാണുമെന്നും അതിലേക്ക് അവനെ വിളിക്കുമെന്നും അവന്റെ മനസ്സിൽ പ്രതീക്ഷ കാണും. കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു മനസ്സിലാക്കും.
1: ഓരോ മനുഷ്യരും ഓരോ തരം മാനസികാവസ്ഥയിലുള്ളവരാ. ചിലർ ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കും, ചിലർ ചോദിച്ചു വാങ്ങും, കിട്ടാത്തവര് ദേഷ്യപ്പെടും, ചിലര് മുഖവും വീർപ്പിച്ചിട്ട് മനുവിനെ പോലെ നടക്കും. സത്യത്തില് അവരെ പോലുള്ളവരാ നിഷ്കളങ്കർ.
0: നിഷ്കളങ്ക മാനസത്തിലല്ലയോ ദൈവീകം കുടികൊള്ളൂ.

91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. LBS സെന്ററിൽ കമ്പ്യൂട്ടർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നിവയാണ് കോഴ്സുകൾ. SSC ST OBC വിഭാഗക്കാർക്ക് ഫീസ് സൗജന്യം. സംസ്ഥാനത്ത് മിന്നലോടു കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമില്ല. കേരളത്തിലെ ആയുഷ് പ്രോഗ്രാമുകളിലേക്കും അഗ്രി ഫിഷറീസ്, വെറ്റിനറി ഉൾപ്പെടെയുള്ള മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്കുമുള്ള രണ്ടാംഘട്ട അലോട്ട്മെന്റിന് ഓപ്ഷൻ കൺഫർമേഷൻ 8-നും രണ്ടാംഘട്ട അലോട്ട്മെന്റിന് പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെയും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിലേക്ക് ഒഴിവുള്ള GNM, ANM സീറ്റുകളിലേക്കുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റിന് പുതിയ ഓപ്ഷനുകൾ 7 വരെ നൽകാം. മുൻപ് നൽകിയ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല അലോട്ട്മെന്റ് 8-ന്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2-ാം ദിനം പിന്നിടുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 പോയിന്റുമായി കുതിക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറം തൊട്ടു പിന്നാലെയും 150 പോയിന്റുമായി തിരുവനന്തപുരം 3-ാം സ്ഥാനത്തും 131 പോയിന്റുമായി തൃശൂർ 4-ാം സ്ഥാനത്തുമാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാ സാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയ പ്രസിഡന്റ് പാർമെലിൻ വൈകുന്നേരം രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും അതിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ലോക അധ്യാപക ദിനം. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1994 ആരംഭിച്ച ദിനാചരണം അധ്യാപകരുടെ അതുല്യമായ സേവനവും പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അധ്യാപകർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലെ സമൂലമാറ്റത്തിന് കാരണമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പറം HSSലെ അധ്യാപകനായ വിനോദ് കുമാർ പറയുന്നു.
2: ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ.
1: പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹോർട്ടികോപ് ഇന്റഗ്രേറ്റഡ് പാർക്ക് ഹൌസിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് എറണാകുളത്ത് നിർവഹിക്കും. ഓസോൺ ഉപയോഗിച്ചുള്ള ശുചീകരണത്തിലൂടെ കീടനാശിനി അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഹോർട്ടികോപ്പിന്റെ കാക്കനാടുള്ള സംഭരണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയാകും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് ലക്ഷ്യം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5-ാം ഗഡുവായി 428.14 കോടി രൂപ അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. 5 ഗഡുക്കളിലായി ഇതുവരെ 1362.60 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പാലക്കാട് IITയുടെയും തിരുച്ചിറപ്പള്ളി NIT നേതൃത്വത്തിൽ അടിസ്ഥാന സൌകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
1: പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് നല്ല സിനിമകൾ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള പി എസ് സി നിയമന പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ പി എസ് സി നൽകിയ ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് കേസ് പരിഗണിക്കുന്നത്. ക്രമക്കേടുകൾ ആരോപിച്ച ജീവനക്കാർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR-നെതിരെയാണ് പി എസ് സി ഹർജി നൽകിയത്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്നു മുതൽ പ്രവർത്തനക്ഷമമാകും. പദ്ധതി സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണിന്ന്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
5: ഭാരതീയ ന്യായ സംഹിത കാ മൂൽ മന്ത്ര ഹൈ സിറ്റിസൺ ഫസ്റ്റ്. ഈ കാനൂൻ നാഗരിക അധികാരോ കെ പ്രൊട്ടക്ടർ ബൻ രഹേ ഹൈ, ഈസ് ഓഫ് ജസ്റ്റിസ് കാ ആധാർ ബൻ രഹേ ഹൈ.
1: പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് UDF സർക്കാരെന്നും മന്ത്രി KM ഷാജി കാസർഗോഡ് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. പെറു, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് D1-ലാണ് ഇന്ത്യ. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് കൊല്ലത്ത് പുരോഗമിക്കുന്നു. നിലവിലെ ചാമ്പ്യൻമാരായ പാലക്കാടാണ് മുന്നിൽ, മലപ്പുറമാണ് രണ്ടാമത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് താഴ്ന്ന് 71,857. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നഷ്ടത്തിൽ 22,407. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. കൊല്ലം പത്തനാപുരം കടശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ജോലിക്കെത്തിയ രാജമ്മയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നാളെ. ഇതോടനുബന്ധിച്ച് മാവേലിക്കര താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുള നഗരസഭയിലെയും കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്തുകളിലെയും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. കൊച്ചിയിൽ സ്പാകളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത യുവതിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലെക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ ഡോക്ടർ ബെന്നറ്റ് സൈലം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്നു.

0: സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
1: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world preferred backing a military regime next to us, Russia was a country with which our relations were very good, and it has, you know, we are obviously shaped in many ways by that legacy.
0: 17th pension adalat in New Delhi il nadakkum. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017 അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
3: ദേശ് കാ സബ്സേ ബഡാ പ്രദേശ് ആജ് ദേശ് കേ സബ്സേ അധിക് ഇന്റർനേഷണൽ എയർപോർട്സ് വാലെ രാജ്യോ മേ സേ ഏക് ഹോ ഗയാ ഹൈ. എയർപോർട്ട് പശ്ചിമി ഉത്തർപ്രദേശ് കേ കിസാനോ ഛോട്ടേ ഓർ ലഘു ഉദ്യോഗോ യഹാ കെ നൌജവാനോ കെ ലിയെ അനേക നയെ അവസർ ലേക്കർ ആനേ വാല.
0: പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSCയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്.

ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചുകയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 72,012, നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22,455 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഈ മാസം 29 ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5th ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: Life Sketch with Jabir.
1: പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരോ ആഗ്രഹിക്കാത്തവരോ അനുഭവിക്കാത്തവരോ ആയിട്ട് നമുക്കിടയിൽ ആരാണുള്ളത്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്ന രണ്ട് വ്യക്തികൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയത്തിലാകുന്നു. അതല്ലെങ്കിൽ വീട്ടുകാരുടെ അനുമതിയോടുകൂടെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് ശേഷം പ്രണയത്തിലാകുന്നു. ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മുതൽ 9 മാസം വരെ എന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത്. പിന്നീട് ദമ്പതികൾക്കിടയിലുള്ള ബന്ധം നിലനിർത്തുന്നത് സൗഹൃദവും പരസ്പരമുള്ള ബഹുമാനവുമാണ്. ഇതിനിടയിൽ പ്രണയത്തിൻ്റെ കാലാവധി നഷ്ടപ്പെട്ട് പല മനുഷ്യരും വേർപിരിഞ്ഞു പോകുന്നു. സ്നേഹിക്കാനും ചേർന്നിരിക്കാനും ഒരാളുണ്ടാകുമ്പോൾ അവരോടൊപ്പം നമ്മുടെ സുഖവും സന്തോഷവും പങ്കിടുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും ഉണ്ടാകുന്നത്. ഇനി ഞാനൊരു കഥ പറയാം. ജ്ഞാനികളായ രണ്ട് കൂട്ടുകാർ തമ്മിൽ ഏറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. അപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് ചോദിച്ചു, കൂട്ടുകാരാ, നിന്റെ വൈവാഹിക ജീവിതം എങ്ങനെ പോകുന്നു? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, എന്റെ വൈവാഹിക ജീവിതം 20-ലേറെ വർഷമായി സന്തുഷ്ടരായി നീങ്ങുന്നു. ഞാനും എന്റെ പ്രിയ പത്നിയും പരസ്പരം അനിഷ്ടകരമായത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലുമായി മുന്നേറുന്നു. ഇത് കേട്ടപ്പോൾ ഒന്നാമന് വല്ലാത്ത അത്ഭുതമുണ്ടായി. സാധാരണ നമുക്കിടയിൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ തട്ടിയും മുട്ടിയും പോകുന്നു, വലിയ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറയാറ്. ഈ ഒന്നാമനും ആ ഒരു കൗതുകം തോന്നി. രണ്ടാമനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഈ സൗഹൃദത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ കാരണം? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാര, വിവാഹം കഴിഞ്ഞുള്ള പ്രഥമ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയ പത്നിയോടൊത്ത് ഏറെ സമയം ചെലവിട്ടു. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ അവളോട് പങ്കിട്ടു. അവൾ തിരിച്ചും അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്നോടും പങ്കുവച്ചു. അവൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നമ്മൾ രണ്ടുപേരും അപരിചിതരായിരുന്നു. എനിക്ക് വേണമെങ്കിൽ മറ്റൊരാളെയും അങ്ങേക്ക് വേണമെങ്കിൽ മറ്റൊരുവളെയും വിവാഹം കഴിക്കാമായിരുന്നു. ഞാൻ അങ്ങയെ എൻ്റെ വരനായും അങ്ങ് എന്നെ അങ്ങയുടെ വധുവായും സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങയുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താൽപ്പര്യം. ആയതിനാൽ അങ്ങയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നോട് പറഞ്ഞാലും അതിനുശേഷം ഞങ്ങൾ പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവച്ചു. നാളിതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ പരസ്പരം മനസ്സിലാക്കിയും ഉള്ളു തുറന്നും ജീവിച്ചു വരുന്നു. ദമ്പതികൾ തമ്മിൽ ഈ രൂപത്തിലായാൽ 20 വർഷമല്ല, ജീവിതാന്ത്യം വരെയും പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നേറാൻ കഴിയുമെന്ന് രണ്ടാമൻ ഒന്നാമനോട് ഉണർത്തി. ഈ കഥയിൽ നമുക്കെത്ര ഗുണപാഠങ്ങളുണ്ട്! നാമൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത് ഈ രൂപത്തിലല്ലേ? പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കിട്ടും പരസ്പര സ്നേഹത്തിലും മുന്നേറിയാൽ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം എത്ര മനോഹരമായിരിക്കും! പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഉചിതം ഇണയും തുണയുമായി ജീവിക്കുന്നതാണ് ഏറ്റവും മനോഹരം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരു ഭരണാധികാരിയും ഒരു ഭരിക്കപ്പെടുന്നവളുമുണ്ട്. അവിടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണങ്ങൾ ഏറെ ഉണ്ടാകും. പരസ്പരം ഇണയും തുണയുമാകാനാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മോട് ഉദ്ബോധിപ്പിച്ചത്. ഓർക്കുക, പരസ്പരം പരിഗണിക്കുന്നതിലും വിട്ടുവീഴ്ച ചെയ്യുന്നതിലുമാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതും നിലനിൽക്കുന്നതും. നന്മയുണ്ടാവട്ടെ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ കൂടിയാണ്. ചില നിമിഷങ്ങൾ കടന്നുപോകും, പക്ഷേ ചിലത് മനസ്സിൽ എന്നും കൂടെ ഉണ്ടാകും. ഒരു പുഞ്ചിരിയായി, ഒരു ഓർമ്മയായി, ചിലപ്പോൾ ഒരു പാട്ടായി. അങ്ങനെ നമ്മളോടൊപ്പം നിൽക്കുന്ന കുറേ കുറേ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ തിരക്കുകൾക്കിടയിൽ ഒന്ന് വിശ്രമിക്കാം. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കൊപ്പം കുറച്ച് നല്ല ഓർമ്മകളും പങ്കുവയ്ക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഓരോ ദിവസവും നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുന്നവരാണല്ലേ. ഒരു ദിവസം നമ്മൾ ഒരു മണിക്കൂറിലധികമായി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ ഉറങ്ങും, അല്ലെ യാത്ര പോകും, അല്ലെ ഇഷ്ടമുള്ള ഒരാളെ കാണാൻ പോകും. അതൊന്നും അല്ലാതെ നമ്മൾ ചിലപ്പം വെറുതെ ഇരിക്കുമായിരിക്കും അല്ലേ. പക്ഷെ ആ രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് കിട്ടുന്ന സമയത്തേക്കാൾ നമ്മൾ ഓർത്ത് വെക്കുന്നത് ആ സമയത്ത് സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു ചിരിയായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു സംഭാഷണം, അല്ലെങ്കിൽ ഒരു യാത്ര, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേട്ട ഒരു പാട്ടായിരിക്കും. അതെ, ഇന്ന് അതേപോലെ നമുക്കൊരു പാട്ട് കേൾക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ കേൾക്കാം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാന്ന് നോക്കാം. തൃശ്ശൂരിൽ നിന്നും ജെനിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാമുകനായിട്ടുള്ള അജുവിന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ദഗ ബാസുരെ എന്ന ഹിന്ദി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട് ഇന്നത്തെ ഗാനമഞ്ചരിൽ എന്റെ അഖിലേട്ടിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സ്നേഹ. സ്നേഹ ചോദിച്ചിരിക്കുന്ന പാട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ യവന കഥയിലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് സ്നേഹ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഖിലേട്ടിന് വേണ്ടി ഈ പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചിരിയിലേക്ക്. വലിയ സന്തോഷങ്ങൾക്കായിട്ട് നമ്മൾ ഒരുപാട് കാത്തിരിക്കും, പക്ഷേ ദിവസത്തെ മനോഹരമാക്കുന്നത് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. രാവിലെ കിട്ടുന്ന നല്ല ചൂടുള്ള ചെറിയ ചായ, ഇഷ്ടമുള്ള ഭക്ഷണം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു ഫോൺ കോള്, നമ്മളെ ഓർത്ത് ഒരാൾ അയക്കുന്ന ഒരു ചെറിയ മെസ്സേജ്, ചെറിയ കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ദിവസം മുഴുവൻ സന്തോഷമാക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ സന്തോഷമായിട്ട് ഇനി നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കേൾക്കാം, ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ ഇതാണ്, 9544-7001-2. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ
2: ഹലോ, വിജയൻ തട്ടിമുക്കത്ത്.
1: വിജയൻ ചേട്ടാ,
2: തയ്യക്കട.
1: ആ മനസ്സിലായി, എവിടാണ്?
2: ഞാൻ ചായ കുടി കഴിഞ്ഞ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: ആണല്ലേ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: എനിക്ക് മേഘത്തിന്റെ ഒരു പാട്ട്.
1: മേഘം? മേഘം ഏതേട്ടാ? തുമ്പയും തുളസി എന്ന് പറയുന്ന. ആ ഓക്കെ ഓക്കെ, മമ്മൂക്കയും നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനോട് അഭിനയിച്ച പടമാണ്, ദിലീപ് ഒക്കെ ഉള്ള അടിപൊളി ഒരു പടമാണ്. ആ അപ്പൊ നമുക്ക് ആ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടിയെന്ന് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്?
2: പ്രത്യേകിച്ച്
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. ആ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ.
1: ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ. നാളെ 6 ഒക്ടോബർ എൻ്റെ ഇളയ പുത്രൻ ഫാഹിദിൻ്റെ 17-ാമത് ജന്മദിനമാണ്. അവൻ്റെ നാവിൻ തുമ്പത്ത് ആദ്യം പാടി നടന്ന ഒരു ഗാനമാണ് വൈദീസ് കൊലവർ എന്ന തമിഴ് ഗാനം. ആ ഗാനം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ചിലൂടെ കേൾപ്പിക്കുക. PV മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും ചോദിച്ചിരിക്കുകയാണ്, എന്തായാലും നമുക്കിന്ന് ആ പാട്ട് കേൾക്കാം.
3: Soup song. Flop song.

0: ഫ്ലോപ്സ്.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ മേഘം എന്ന സിനിമയിലെ തുമ്പയും തുളസിയും എന്ന പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ ഓക്കെ, ഇഷാൻ എവിടുന്നാ വിളിക്കുന്നത്? കരുനാഗപ്പള്ളി. ഇഷാൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് വേണ്ടത്
1: ചന്ദനമണി സന്ധ്യകളുടെ ആ പാട്ട് വേണല്ലേ. ഓക്കെ, ഇഷാൻ പഠിക്കുവാണോ? ആ, എത്രല്ലാ പഠിക്കുന്നേ? ഓക്കെ ഓക്കെ, പാട്ട് വെച്ചു തരാം കേട്ടോ. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. സഹദേവൻ ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം, ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ ഈ പാട്ടെന്ന് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്. എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് വേഗത്തിനെ ഗാനമഞ്ജരിയിലേക്ക് തന്നെ തിരിച്ചു വരാം.

0: ജീവിതത്തിൽ തോറ്റുപോയെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവിടെയൊന്നും ജീവിതം അവസാനിക്കുന്നില്ല. നമ്മൾക്ക് കിട്ടിയ ജീവിതത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും കഴിയണം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് ഈ ജീവിതം. അങ്ങനെയൊരു ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈ മനോഹരമായ ചിന്തകൾക്കൊപ്പം ഇനി നമുക്കൊരു മനോഹരമായ ഗാനത്തിലേക്ക് പോകാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, എന്റെ റേഡിയോ?
0: അതെ, എന്റെ റേഡിയോ ആണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നന്ദു.
0: ചായ കുടിച്ചോ?
1: ഇല്ല, കുടിക്കാൻ പോകുന്നു.
0: ഓക്കെ, നന്ദുവിന് ഇന്ന് ഏത് പാട്ടാ ഗാനമഞ്ചലിൽ വേണ്ടത്? നന്ദു പാട്ട് പാടുവോ?
1: ഓക്കെ,
0: എന്തായാലും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവ്. പ്ലീസ് പ്ലേ ദി സോങ് തകില് പുകില് എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സ്മിത ചേച്ചി. അവൾ നമുക്ക് എന്തായാലും ഇതിനോടൊപ്പം തന്നെ ആ പാട്ട് കേട്ട് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.
2: പിറന്നേ കോടി പറന്നേ മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നച്ചിമുത്ത് ഏ മത്തളം കൊട്ടെ
3: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ വെയിറ്റിംഗിലാണ്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ആ എന്തൊക്കെയുണ്ട് സജിച്ചേട്ടാ, വിശേഷം?
2: നല്ല വിശേഷങ്ങൾ തന്നെ.
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഇന്ന് സൂര്യപുത്രൻ എന്ന സിനിമയിലെ പഞ്ചവർണ്ണ കുളിരെ
1: പാലാഴിക്കടലിനോട്ടേഷൻ,
2: ആ പാട്ടാണ്. ഇത് ഡെഡിക്കേഷൻ നമ്മുടെ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ എന്റെ അണിയറ പ്രവർത്തകർക്കുമായി
1: സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പള്ളിമുക്കിൽ നിന്നും ശ്യാമാണ്. എനിക്ക് ഹേമന്തമൻ കൈക്കുമ്പിൾ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. കോഹനൂർ എന്ന സിനിമയിലെ നല്ല മനോഹരമായുള്ളൊരു പാട്ടാണ്. എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ ഗാനമഞ്ചിലേക്ക് തന്നെ നമുക്ക് വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകെ.

0: ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. ഇന്ന് പറയേണ്ട സ്നേഹം നാളെ പറയാം, ഇന്ന് ചെയ്യേണ്ട സന്തോഷം നാളെ ആസ്വദിക്കാം. അങ്ങനെ നാളെയിലേക്ക് മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മളെ ഓർപ്പിക്കുന്നത് നാളെ എന്ന് നമുക്ക് ഉറപ്പുള്ളതല്ല എന്ന്. അതുകൊണ്ട് ഇന്ന് സ്നേഹിക്കാം, ഇന്ന് ചിരിക്കാം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം. കാരണം കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനേക്കാൾ നമ്മുടെ കയ്യിലുള്ള ഈ നിമിഷത്തെ മനോഹരമാക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ വിളിക്കൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കണ നമ്പർ 9544700912. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
1: ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ഇതാരാണ് വിളിക്കുന്നത്? ഹഷിം. സുഖമാണോ ഹഷിമേ?
1: സുഖം.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഷാർജ ടു ഷാർജ ഏത് പാട്ട്?
1: സിനിമയുടെ
0: ഇത് ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ?
1: കേൾക്കുന്ന എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടി. എനിക്കുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന നന്ദനയാണ് വള്ളിക്കാവിൽ നിന്നും. എനിക്ക് സി എ ഡി മൂസ എന്ന സിനിമയിലെ മേനേ പ്യാരിക്ക എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഞാൻ പറയാം, 954-7000-992. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജിൻ്റെ കാര്യം പറയപ്പാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജീവണ്ണനാണ്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് കല്യാണ കച്ചേരി എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ കല്യാണ കച്ചേരി പക്കാല പാടാമടി എന്ന പാട്ട് വെച്ച് തരുമോന്നാണ് ചേട്ടൻ ചോദിച്ചത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവൻചേട്ടനാണ്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്, നമസ്തേ. എനിക്ക് പുതുനെല്ലിൻ പുതുനെട്ട് എന്ന സിനിമയിലെ കറുത്തമച്ച എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറയുകയാണ് ചേരാവള്ളിയിൽ നിന്നും ശിവൻചേട്ടൻ കായംകുളത്തു നിന്നും. എന്തായാലും നമുക്ക് ചേട്ടന് വേണ്ടി ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ജീവിതത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം ഗംഭീര ഡിസ്കൗണ്ടുകൾ കിടിലൻ ഓഫറുകൾ നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം ഇനി വൈകേണ്ട മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം ആറ്റിങ്ങൽ പാരിപ്പള്ളി കരുനാഗപ്പള്ളി ക്ലാപ്പന ഹരിപ്പാട് കറ്റാനം
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ആസ്വദിച്ച് തിരികെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടം പോലെ പാട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ പാട്ട് കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ആ സുലേട്ടാ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: ശങ്കരാഭരണം.
1: ഓക്കെ, ഇന്ന് ആർക്കു വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ്
2: ചെയ്തിരിക്കുന്നത്?
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ
1: ശരി. ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്ന മിഥുനാണ്. ഹായ് നിതിൻ, ഹായ് ഗാനമഞ്ജരി, എനിക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലെ വട്ടയിലെ പന്തലിട്ട് എന്ന പാട്ട് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തൊന്നും ഇരിക്കേണ്ട, ഇപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: മനസ്സിലൊരുപിടി രാഗവും ചുണ്ടിലൊരുപിടി പാട്ടുമായിട്ട് ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടുകൾ നമ്മെ നമ്മളിലേക്ക് തന്നെ തിരികെ നടത്തും. അങ്ങനെയുള്ള ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ച് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാട്ടുകൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ വരും ദിവസങ്ങളും. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും പിഎസ്സി സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി എം ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് ബി ബി ഗോപകുമാർ എംഎൽഎ. ഇഡിയുടെ കത്തിൽ എഫ്ഐആർ പോലുമില്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും പിഎസ്സി സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദുകൃഷ്ണ തമ്പാനൂർ കെഎസ്ആർടിസി ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെഎസ്ആർടിസിയെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൌര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്രോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്രോത്ത്. ജർമ്മൻ ബയോഫിസിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382, നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: Life Sketch with Jabir.
1: പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരോ ആഗ്രഹിക്കാത്തവരോ അനുഭവിക്കാത്തവരോ ആയിട്ട് നമുക്കിടയിൽ ആരാണുള്ളത്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്ന രണ്ട് വ്യക്തികൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയത്തിലാകുന്നു. അതല്ലെങ്കിൽ വീട്ടുകാരുടെ അനുമതിയോടുകൂടെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് ശേഷം പ്രണയത്തിലാകുന്നു. ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മുതൽ 9 മാസം വരെ എന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത്. പിന്നീട് ദമ്പതികൾക്കിടയിലുള്ള ബന്ധം നിലനിർത്തുന്നത് സൗഹൃദവും പരസ്പരമുള്ള ബഹുമാനവുമാണ്. ഇതിനിടയിൽ പ്രണയത്തിൻ്റെ കാലാവധി നഷ്ടപ്പെട്ട് പല മനുഷ്യരും വേർപിരിഞ്ഞു പോകുന്നു. സ്നേഹിക്കാനും ചേർന്ന്

പങ്കുവെക്കാനും ഒരാളുണ്ടാകുമ്പോൾ, അവരോടൊപ്പം നമ്മുടെ സുഖവും സന്തോഷവും പങ്കിടുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും ഉണ്ടാകുന്നത്. ഇനി ഞാനൊരു കഥ പറയാം. ജ്ഞാനികളായ രണ്ട് കൂട്ടുകാർ തമ്മിൽ ഏറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. അപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് ചോദിച്ചു, കൂട്ടുകാരാ, നിന്റെ വൈവാഹിക ജീവിതം എങ്ങനെ പോകുന്നു? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, എന്റെ വൈവാഹിക ജീവിതം 20-ലേറെ വർഷമായി സന്തുഷ്ടരായി നീങ്ങുന്നു. ഞാനും എന്റെ പ്രിയ പത്നിയും പരസ്പരം അനിഷ്ടകരമായത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലുമായി മുന്നേറുന്നു. ഇത് കേട്ടപ്പോൾ ഒന്നാമന് വല്ലാത്ത അത്ഭുതമുണ്ടായി. സാധാരണ നമുക്കിടയിൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ തട്ടിയും മുട്ടിയും പോകുന്നു, വലിയ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറയാറ്. ഈ ഒന്നാമനും ആ ഒരു കൗതുകം തോന്നി. രണ്ടാമനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഈ സൗഹൃദത്തിന്റെ ഈ സ്നേഹത്തിന്റെ കാരണം? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാര, വിവാഹം കഴിഞ്ഞുള്ള പ്രഥമ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയ പത്നിയോടൊത്ത് ഏറെ സമയം ചെലവിട്ടു. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ അവളോട് പങ്കിട്ടു. അവൾ തിരിച്ചും അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്നോടും പങ്കുവച്ചു. അവൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നമ്മൾ രണ്ടുപേരും അപരിചിതരായിരുന്നു. എനിക്ക് വേണമെങ്കിൽ മറ്റൊരാളെയും അങ്ങേക്ക് വേണമെങ്കിൽ മറ്റൊരുവളെയും വിവാഹം കഴിക്കാമായിരുന്നു. ഞാൻ അങ്ങയെ എൻ്റെ വരനായും അങ്ങ് എന്നെ അങ്ങയുടെ വധുവായും സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങയുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താൽപ്പര്യം. ആയതിനാൽ അങ്ങയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നോട് പറഞ്ഞാലും. അതിനുശേഷം ഞങ്ങൾ പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവച്ചു. നാളിതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ പരസ്പരം മനസ്സിലാക്കിയും ഉള്ളു തുറന്നും ജീവിച്ചു വരുന്നു. ദമ്പതികൾ തമ്മിൽ ഈ രൂപത്തിലായാൽ 20 വർഷമല്ല, ജീവിതാന്ത്യം വരെയും പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നേറാൻ കഴിയുമെന്ന് രണ്ടാമൻ ഒന്നാമനോട് ഉണർത്തി. ഈ കഥയിൽ നമുക്കെത്ര ഗുണപാഠങ്ങളുണ്ട്! നാമൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത് ഈ രൂപത്തിലല്ലേ? പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കിട്ടും പരസ്പര സ്നേഹത്തിലും മുന്നേറിയാൽ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം എത്ര മനോഹരമായിരിക്കും! പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഉചിതം ഇണയും തുണയുമായി ജീവിക്കുന്നതാണ് ഏറ്റവും മനോഹരം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരു ഭരണാധികാരിയും ഒരു ഭരിക്കപ്പെടുന്നവളുമുണ്ട്. അവിടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണങ്ങൾ ഏറെ ഉണ്ടാകും. പരസ്പരം ഇണയും തുണയുമാകാനാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മോട് ഉദ്ബോധിപ്പിച്ചത്. ഓർക്കുക, പരസ്പരം പരിഗണിക്കുന്നതിലും വിട്ടുവീഴ്ച ചെയ്യുന്നതിലുമാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതും നിലനിൽക്കുന്നതും. നന്മയുണ്ടാവട്ടെ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പക്വത എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ നിസ്സഹായതയാണ്. കാരണം ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായത, ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൻ്റെ നിസ്സഹായത, ഇതിനൊക്കെയാണ് നാം പക്വത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പക്വതയാർജിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചിലർക്ക് വായനയാണെങ്കിൽ, ചിലർക്ക് തിരിച്ചറിവാണെങ്കിൽ, ചിലർക്ക് പ്രായവും വയസ്സും കാലവുമൊക്കെയാണ്. ഇങ്ങനെ നാം പക്വതയുള്ളവരാകുമ്പോൾ നാം പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചില പ്രവൃത്തികളെ ഓർത്ത് ചിലപ്പോഴൊക്കെ ജാളിത തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ തർക്കിച്ചും വായിച്ചും ജയിക്കുന്നതിനേക്കാൾ നിശബ്ദതയാണ് നല്ലതെന്ന് നമ്മളോട് പറയുന്നത് പക്വതയാണ്. ചിലരൊക്കെ ചില വേദികളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കുടുംബ ചർച്ചകളിൽ വല്ലാതെ വാദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഇതിപ്പോ സംസാരിക്കേണ്ടതായിരുന്നില്ല, ഇങ്ങനെയായിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നത്, നിശബ്ദതയായിരുന്നു ഇവിടെ നല്ലത്, മൗനമായിരുന്നു നമുക്ക് നല്ലത്. ഇതൊക്കെ പക്വതയുടെ ലക്ഷണങ്ങളാണ്. ഒരു കാലത്ത് നാം തിരിച്ചറിയാതെ പോയതും ഇതേ പക്വത തന്നെയാണ്. ഇന്ന് പലരും ശബ്ദമുണ്ടാക്കുന്നത് പോലെ, വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് പോലെ

0: എന്റെ പാർട്ടിയാണ്, എന്റെ ജാതിയാണ്, എന്റെ ചിന്തയാണ്, എന്റെ കുടുംബമാണ്, എന്റെ സൗന്ദര്യമാണ് എന്നൊക്കെ പറയുന്ന നാം വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ വാദപ്രതിവാദങ്ങളൊക്കെ. ആ വാദങ്ങൾ വല്ലാതെ വ്യാഖ്യാനിച്ച് തളരുന്നതിനേക്കാൾ നല്ലത് മൗനമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പക്വതയുടെ ലക്ഷണമാണ്. അത്തരം പക്വതയും ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

സ്വരങ്ങളുണർന്നു

0: Dime Tragredón.
1: ഗമപദനിധനിധമാപദനിധപമാപദനിസ ആ കുതണ കുതക സത കുതണ കുതക.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.